ആകാശവാണി ആനന്ദപുരി FM 101.9. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 27, കൊല്ലവർഷം 1201, കർക്കടകം 2, 2026 ജൂലൈ 18 ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 41 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ TG രാമചന്ദ്രൻ പിള്ള.
1: സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ്. ചതുർവേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള തത്വങ്ങളുടെ ഗ്രഹണം സാധാരണ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ വേദതത്വങ്ങൾ ഉൾക്കൊള്ളിച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും നിർമ്മിച്ചു. ജ്ഞാനമാർഗത്തെ പ്രതിപാദിക്കുന്ന രാമായണവും കർമ്മമാർഗത്തെ അടിസ്ഥാനമാക്കിയുള്ള മഹാഭാരതവുമാണ് നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങൾ. ജീവിതത്തിൻ്റെ ലക്ഷ്യം മോക്ഷത്തിൽ എത്തിച്ചേരുന്ന ദുഃഖനിവൃത്തിയാണ്. ധർമാർത്ഥകാമങ്ങൾ അതിനുള്ള ഉപാധികളാണ്. പല ജീവയോനികളിലും ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിയുന്ന ജീവന് എപ്പോഴെങ്കിലും ഒരിക്കലാണ് മനുഷ്യജന്മം ലഭിക്കുന്നത്. അത് വേണ്ട

0: പോലെ പ്രയോജനപ്പെടുത്താത്തത് ശരിയല്ല. പലവിധത്തിലുള്ള നന്മകളുടെയും ഈശ്വര മഹിമകളുടെയും ഈടുവയ്പ്പാണ് രാമായണം. ഇതിൽ ബ്രഹ്മസ്വരൂപത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. ബന്ധുവായും സ്നേഹിതനായും ഭൃത്യനായും ഭക്തനായും ശത്രുവായും എല്ലാം ഒരു ജീവന് ഈശ്വരനോട് അടുക്കാൻ കഴിയുമെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. കലിയുഗത്തിൽ രാമസ്മരണ അല്ലാതെ മറ്റൊരു ധർമ്മത്തിനും മനുഷ്യർക്ക് അധികാരമില്ലെന്നും രാമസ്മരണം കൊണ്ട് മുക്തി ലഭിക്കുമെന്നും വിശദീകരിക്കുന്ന ഈ ശ്ലോകം ശ്രദ്ധിക്കാം. രാമേണ വർണ്ണദ്വയം ആദരേണ സദാസ്മരൻ മുക്തിം ഉപൈതു ജന്തു കലൌ യുഗേ കൽമഷമാനസാനാം അന്യത്ര ധർമ്മേ ഖലു ന അധികാര. ചില അപൂർവ സന്ദർഭങ്ങളിൽ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ഉറഞ്ഞു വരികയും നിർവൃതിയുടെ നിമിഷങ്ങൾ അനുഭവപ്പെടുത്തി തരികയും ചെയ്യുന്ന ആനന്ദത്തിൻ്റെ അമൃത ബിന്ദുക്കളാണ് ഒരു മനുഷ്യന് ലോകയാത്രയിൽ എന്നെന്നും പാഥേയമായിരിക്കുക. അവയാണ് മനുഷ്യജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന തോന്നൽ നമ്മിൽ അവശേഷിപ്പിക്കുന്നത്. ആഗ്രഹങ്ങളോ അത്യാഗ്രഹങ്ങളോ ആണ് ദുഃഖത്തിൻ്റെ ഹേതുവെന്നും ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ കഴിയുന്നതിലാണ് സുഖത്തിൻ്റെ രഹസ്യം കിടക്കുന്നതെന്നും ശ്രീ ബുദ്ധൻ കണ്ടെത്തി. അവനവൻ്റെ മനസ്സുമാത്രമാണ് ഒരാളെ സുഖിയോ ദുഃഖിയോ ആക്കി തീർക്കുന്നത്. സ്വർഗസുഖങ്ങളും വിൺനരകങ്ങളും ഒക്കെ മനുഷ്യൻ്റെ സൃഷ്ടിയല്ലോ എന്നുള്ളതാണ് അവിസ്മരണീയമായ ജീവിത തത്വം. ചരിതം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം ഏകൈകമക്ഷരം പ്രോക്തം മഹാപാതകനാശനം. രഘുനാഥൻ്റെ ചരിതം പ്രതിപാദിക്കുന്ന 100 കോടി ഗ്രന്ഥങ്ങളുണ്ട്. അവയിൽ ഒരു ഗ്രന്ഥത്തിലെ ഒരക്ഷരം പറഞ്ഞു കേട്ടാൽ പോലും മഹാപാതകങ്ങൾ നശിക്കുമെന്നാണ് വാൽമീകി മഹർഷി വ്യക്തമാക്കുന്നത്.
1: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ TG രാമചന്ദ്രൻ പിള്ള.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. മറ്റന്നാൾ തുടങ്ങുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഫിൻലാൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാൻഡിന്റെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. രാവിലെ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. വിദ്യാഭ്യാസ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോഴിക്കോട് നല്ലളത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA ഒരാൾ പിടിയിൽ. അരീക്കോട് സ്വദേശി ഷെഹദ് സമാനെയാണ് ഡാൻസാഫും നല്ലളം പോലീസും ചേർന്ന് പിടികൂടിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം.

എഫ് എം ന്യൂസ് എയർലൈൻസിനെ 8 മണിക്ക് ഇപ്പോൾ അറിയിപ്പുകൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിത കേൾക്കാം. അലവനം ജീവൻ പത്മകുമാർ. അധ്യാത്മ രാമായണ പാരായണം 2-ാം ദിവസം ശ്രീവത്സൻ ജി മേനോൻ പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം, സിന്ധുദേവി, മിനി ആന്റണി, എസ് ജയ, ശാന്തകുമാരി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, രാമായണ പുരൽ കേൾക്കാം. പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിച്ചത്. കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് എയർലൈൻസ്. 8:02 നമസ്തേ അനന്തപുരി തുടരുന്നു. ഇതിൽ ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ കേൾക്കാം, സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 10:31 പുത്തൻ പാട്ടുകൾ തുടരും. 11:02 കേൾക്കാം ഗാനകേരളി, നെയ്യാറ്റിൻകര എൻ വാസുദേവൻ പാടിയ കെ സി കേശവപിള്ള കൃതികൾ. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും, ഡോക്ടർ ഷഹിന മോൾ എസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 കേൾക്കാം ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. 2:02 നേർമൊഴി. റേഡിയേഷൻ ബയോളജിസ്റ്റും ഹിപ്നോതെറാപ്പിസ്റ്റുമായ ഡോക്ടർ ഉമാദേവി പിയുമായുള്ള അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 എല്ലാം ഹേ സ്പോൺസർ പരിപാടി. 3 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം തിരയിപ്പൂക്കൾ. 3:45 മറ്റൊരു സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 4 മണിക്ക് നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. വൈകിട്ട് 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 അധ്യാത്മ രാമായണ പാരായണം, 2-ാം ദിവസം ശ്രീവത്സൻ ജി മേനോൻ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും പരിപാടിയിൽ ജൈവകൃഷിയുടെ അവിഭാജ്യ ഘടകം മണ്ണിര കമ്പോസ്റ്റ്, ഡോക്ടർ മീര എവിയുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധിയിൽ എസ് നവീൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. നിശാസുരഭി 10:30. 11 മണിക്ക് സുഭാഷിതം, ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ.

ഇന്നത്തെ കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയോ മഴയോ ഉണ്ടാകാം. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 2.7 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.5 മില്ലിമീറ്റർ. ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ.

0: നമസ്കാരം രക്ഷിതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പതിവ് പോലെ ആദ്യം
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിതയിലെ ചില ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് ജീവൻ പത്മകുമാർ.

0: പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിതയിലെ ചില ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് ജീവൻ പത്മകുമാർ.
1: ഉഷമലരി. രാമായണ പാരായണം രണ്ടാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: മഹേശ്വരൻ ശ്രീരാമകഥ പറയുന്നു. ദശരഥന്റെ പുത്രലാഭാലോചന, അശ്വമേധവും പുത്രകാമേശ്രിയും, ശ്രീരാമാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.

0: രാമായണ പാരായണം രണ്ടാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.
1: ഇപ്പോൾ ഉദയഗീതം സിന്ധുദേവി, മിനി ആന്റണി, ശാന്തകുമാരി, എസ് ജയ എന്നിവർ പാടിയത്. അംബെ മഹേശ്വരി ആനന്ദരൂപിണി എന്നാരംഭിക്കുന്നു.

0: 101.9 ആകാശവാണി അനന്തപുരി എഫ് എം സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ പത്രവൃത്താന്തം. മലബാർ സിമെന്റ്സും ടാറ്റാ പ്രോജക്ട് ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗും ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജിന്ദിനും സോനിപത്തിനുമിടയിൽ 89 കിലോമീറ്ററാണ് സർവീസ്. വൈദ്യുതി നിയന്ത്രണത്തിൽ അയവ് വരുത്താൻ ഒരു വർഷത്തേക്ക് 200 മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷൻ വാക്കാൽ അനുമതി നൽകി. ഇന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഔദ്യോഗിക അനുമതി നൽകും. ചോദ്യക്കടലാസ് ചോർച്ചയ്ക്ക് ശേഷം നടത്തിയ നീറ്റ് UG പുനഃപരീക്ഷാ ഫലം വന്നപ്പോൾ യോഗ്യത നേടിയവരുടെ എണ്ണത്തിൽ ഇടിവ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കണക്ക് പ്രകാരം പരീക്ഷ എഴുതിയ 19.99 ലക്ഷം വിദ്യാർത്ഥികളിൽ 11.21 ലക്ഷം പേർ നീറ്റ് യോഗ്യത നേടി. രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റർ റോക്കറ്റായ വിക്രം 1 ഇന്ന് വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ 1st വിക്ഷേപണത്തറയിൽ നിന്ന് രാവിലെ 11:30 റോക്കറ്റിന്റെ കന്നി പരീക്ഷണ പറക്കൽ. ക്രിക്കറ്റ് ഇതിഹാസവും വെസ്റ്റിൻഡീസ് ടീം ക്യാപ്റ്റനുമായിരുന്ന ഗ്യാരി സോബേഴ്സ് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ഇന്ത്യയുടെ PV സിന്ധു ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ സെമി ഫൈനലിൽ പ്രവേശിച്ചു. മുൻ ഒളിമ്പിക് ചാമ്പ്യൻ ചെൻ യുഫിയാണ് സെമിയിൽ സിന്ധുവിന്റെ എതിരാളി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിനെ നേരിടും. രാത്രി 12:30 ന്യൂയോർക്കിലാണ് കിരീട പോരാട്ടം.
1: കേരളത്തിലെ മലയോര മേഖലകളെയും കാർഷിക ഗ്രാമങ്ങളെയും ഒരേപോലെ ഭീതിയിലാഴ്ത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് കാട്ടുപന്നി ശല്യം. കേവലം കൃഷിനാശത്തിൽ ഒതുങ്ങാതെ മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഈ ദുരന്തം വളർന്നിരിക്കുന്നു എന്നാണ് വനം വകുപ്പിന്റെ ഏറ്റവും പുതിയ

0: റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കാട്ടുപന്നി ശല്യം നേരിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിനെക്കുറിച്ചും സ്വീകരിക്കേണ്ട അടിയന്തര പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയാണ്.
1: ഞാൻ ശ്യാം മോഹൻലാൽ, അഗസ്ത്യവനം ഫോറസ്റ്റ് കൺസർവേറ്ററാണ്. അതോടൊപ്പം തന്നെ കാട്ടുപന്നി നിർമ്മാർജ്ജന ദൗത്യത്തിന്റെ സംസ്ഥാനതല നോഡൽ ഓഫീസർ കൂടെയാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിലധികമായിട്ട് കേരളത്തിലെ 14 ജില്ലകളിലെ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെ ഏതാണ്ട് 1034 സ്ഥാപനങ്ങളുള്ളതിൽ, മധ്യസേബന്ധ സ്ഥാപനങ്ങളുള്ളതിൽ വിവിധ വനം റേഞ്ചുകൾ മുഖേന അവിടുത്തെ കാട്ടുപന്നിയുടെ രൂക്ഷത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടത് ഏതാണ്ട് 287 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കാട്ടുപന്നി മൂലമുള്ള ശല്യത്തിന്റെ രൂക്ഷത താരതമ്യേന കൂടുതൽ, 137 ഏതാണ്ട് മധ്യമമായിട്ട്, അതുപോലെ 246 കുറവും നടന്നിട്ട്, അങ്ങനെ ആകെ ഏതാണ്ട് 668 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിവിധ അളവിൽ കാട്ടുപന്നി ശല്യത്തിന്റെ രൂക്ഷത അനുഭവപ്പെടുന്നതായിട്ടാണ് നമ്മുടെ ഒരു വിലയിരുത്തലിൽ കണ്ടത്. ഇത് കുറയ്ക്കാനായിട്ട് ചെയ്ത പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടതുണ്ടായിരുന്നു. ഒന്നതിന്റെ നിയമാശയങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവണം. അതുപോലെ 28/5/2022 മുതൽ കേന്ദ്ര ഗവൺമെന്റ് കൂടി നിർദ്ദേശപ്രകാരം പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഈ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അധികാരം കൈമാറിയിട്ടുണ്ടായിരുന്നു. അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ, കോർപ്പറേഷൻ മേയർ ഇവരെ ഓണററി വൈൽഡ് ലൈഫ് വാർഡനായിട്ടും, അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി, കോർപ്പറേഷൻ സെക്രട്ടറി എന്നിവരെ ഓതറൈസ്ഡ് ഓഫീസർ അല്ലെങ്കിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ട് നിയമനം ചെയ്ത് സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തുകളിൽ ഇതിന്റെ ഒരു ബോധവൽക്കരണം ആവശ്യമായിട്ട് വന്നിരുന്നുണ്ട്. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബ്ലോക്ക് തലത്തിൽ അതിന് കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ യോഗങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടാണ് ഇതിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അങ്ങനെ ഏതാണ്ട് 58 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, രൂക്ഷത കൂടുതലുള്ള 58 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇത്തരം യോഗങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 28/5/2022 മുതൽ 2026 മാർച്ച് 31 വരെ ഏതാണ്ട് 6,959 കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ.
0: വന്യജീവികളുടെ പെരുപ്പം തടയാൻ കാടുകളിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം എത്രത്തോളം അനിവാര്യമാണെന്ന് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ ടി വി സജീവ് പറയുന്നു.
2: പൊതുവെ നമ്മുടെ ഒരു ധാരണ കാട്ടിനകത്ത് വന്യജീവികളുടെ എണ്ണം പെരുകയും അവർ പുറത്തേക്ക് വരികയും ചെയ്യുന്നു, നാട്ടിലെ പ്രശ്നം ഉണ്ടാവുന്നു എന്നുള്ളതാണ് പൊതു ധാരണ. ഈ ധാരണ എല്ലാ സമയത്തും ശരിയല്ല, എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചിട്ടും ശരിയല്ലാത്ത ഒരു ധാരണയാണ്. ഉദാഹരണത്തിന് ഒന്ന് രണ്ടു മൂന്ന് ജീവജാലങ്ങൾ നോക്കിയാൽ, ഇപ്പൊ കാട്ടുപന്നി, കാട്ടുപന്നി നാട്ടിൽ ധാരാളമായിട്ട് വ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ കാടില്ലാത്ത ജില്ലയായിട്ടുള്ള ആലപ്പുഴ ജില്ലയിൽ പോലും കാട്ടുപന്നികൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് വെച്ചാൽ കാട്ടിനകത്ത് പന്നികളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുകയും അവർ പുറത്തേക്ക് സ്പിൽ ഓവർ ചെയ്യുന്നു എന്നാണ് ധരിക്കുക. അത് സംഭവിച്ചിട്ടുള്ള കാര്യം നേരെ തിരിച്ചാണ്, കാട്ടുകളെ പന്നികളെല്ലാം തന്നെ നാട്ടിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. കാട്ടിൽ അവർ ഫേസ് ചെയ്യുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്, അവരെ പിടിച്ചു തിന്നുന്ന മറ്റ് ജീവജാലങ്ങളുണ്ട്, ഭക്ഷണം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നാട്ടിലേക്ക് എത്തിയാൽ അവർക്ക് ധാരാളമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഒളിച്ചിരിക്കാനുള്ള സ്ഥലം കിട്ടുന്നുണ്ട്, അതാണ് അതിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഇത് മറ്റൊരു വലിയ ജീവിയായിട്ടുള്ള ആനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ആന നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ചെയ്യുന്നത് കാട് വിട്ടിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് സംശയം തോന്നാം. ആനയുടെ കേസിൽ ആന ഒരു കാട്ടിൽ ജീവിക്കുന്ന ജീവിയല്ല, അതൊരു ലാൻഡ്സ്കേപ്പ് സ്പീഷീസ് ആണ്. ഒരു ഭൂപ്രദേശത്ത് മൊത്തം അതിന് ആവശ്യമായിട്ട് വരും. അതിന് ഒരു സ്ഥലത്ത് മാത്രം നിന്ന് ജീവിക്കാനായിട്ട് ആവില്ല. അതിന് പല കാടുകൾ തമ്മിൽ അതിനെ യാത്ര ചെയ്യേണ്ടി വരും. പുൽമടികൾ വേണ്ടിവരും, പുഴകൾ വേണ്ടിവരും, മണത്തോട്ടങ്ങളും അതേപോലെ മുളയുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം ചേർന്നിട്ടാണ് ആനയുടെ ആവാസ വ്യവസ്ഥ വരുക. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു പ്രദേശം ആവശ്യമായിട്ടുള്ള ജീവിയെ സംബന്ധിച്ച് അതിന്റെ ഇടയ്ക്കുള്ള പല സ്ഥലങ്ങളും നമ്മൾ കൈയടക്കി കഴിയുമ്പോൾ അതിലൂടെ അവർ പഴയതുപോലെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് പ്രശ്നമായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് വന്യജീവികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇനിയിപ്പം പുലിയുടെ കാര്യത്തിലായാലും കടുവയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ കാടിന് ഓരോ ജീവജാലത്തിന്റെ എണ്ണത്തെ നിയന്ത്രിക്കാനായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ശാസ്ത്രത്തിന്റെ ഭാഷയില് അത് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നാണ് പറയുക. മാനുകളുടെ എണ്ണം കൂടിയാല് സ്വാഭാവികമായിട്ടും പുൽമേട്ടില് പുല്ലിന്റെ അളവ് കുറയും. ധാരാളം മാനുകൾ തിന്നുന്ന കാരണം പുല്ലിന്റെ അളവ് കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാനുകൾക്ക് ഭക്ഷണം കുറയും, മാനുകളുടെ എണ്ണം കുറയുകയും ചെയ്യും.
0: കാട്ടുപന്നികളുടെ ആക്രമണം മൂലം കർഷകർക്കുണ്ടാകുന്ന വൻ വിള നഷ്ടത്തിന് അർഹമായ നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കേണ്ടതിന്റെ നിയമപരമായ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ.
3: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വന്യജീവി ആക്രമണത്തെ ഒരു ദുരന്തമായിട്ട് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിനകത്ത് ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്, അതിൽ ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുകയും സർക്കാർ കൃത്യമായി ഈ അനിമൽ കോൺഫ്ലിക്റ്റ് ഉള്ള പ്രദേശങ്ങളിൽ ആളുകളെ അവരുടെ ജീവനെ നേരിട്ട് ബാധിക്കാത്ത തരത്തിൽ ഇടപെടലുകൾ നടത്താൻ, ആവശ്യമായ സ്ഥലത്ത് ഫെൻസിങ് നടത്താൻ, ഇലക്ട്രിക് ഫെൻസിങ് കൊണ്ടുവരുന്നതിന് തുടങ്ങി ഏതെല്ലാം തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണോ ഓരോ സ്ഥലത്തും ആവശ്യമായിട്ടുള്ളത് അതെല്ലാം സർക്കാരിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എടുക്കാനും ആവശ്യമായിട്ടുള്ള

0: നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും സർക്കാർ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വിളകളുടെ കാര്യത്തിൽ, ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ചട്ടങ്ങൾ കീഴിലുണ്ട്. അത് ഇപ്പോൾ നാമമാത്രമായിട്ടുള്ള പൈസയാണ് കൊടുക്കുന്നത്. മാത്രമല്ല, അതിന് പലതരത്തിലുള്ള ആ ചട്ടങ്ങളിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പരാതിയുമായിട്ട് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇതിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പോകാൻ കഴിയുള്ളൂ. നമുക്കറിയാം, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല വന്യജീവി ആക്രമണം ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയാവുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ വിളകൾക്കും ആളുകൾക്കും ഏർപ്പെടുത്താനും ഒക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവാൻ വേണ്ടി ഹൈക്കോടതി ഏറ്റവും അവസാനത്തെ ഉത്തരവിൽ അത്തരം നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അത്തരം ശ്രമങ്ങൾ പരിശോധിക്കാനും സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സർക്കാരിന് നേരത്തെ നൽകിയ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി ഓരോ സ്ഥലത്തും നടപ്പാക്കുന്നുണ്ടോ എന്നുള്ള മേൽനോട്ടം കൂടി ഹൈക്കോടതി ഓരോ സിറ്റിംഗിലും നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ കർശനമായ മോണിറ്ററിംഗിന് ജില്ലാ കളക്ടർമാർ നേരെ ഓൺലൈനിൽ ഹാജരായി ഓരോ പ്രാവശ്യവും ഹൈക്കോടതിയോട് വിശദീകരണം നൽകുകയും ഒരു റെഡ്ടാപ്പിസം ഒഴിവാക്കിക്കൊണ്ട്, ഒരു ചുവന്ന നാടെ ഒഴിവാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ സമയബന്ധിതമായിട്ട് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്.
1: രാപകൽ അധ്വാനിച്ചുണ്ടാക്കിയ കാർഷിക വിളകൾ മുഴുവൻ കാട്ടുപന്നികൾ കൂട്ടത്തോടെത്തി നശിപ്പിച്ചപ്പോഴുള്ള കനത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് കർഷകനായ അലക്സ് ഒഴുകയിൽ.
2: കേരളത്തിലെ കാർഷിക മേഖലയിൽ കാട്ടുപന്നി ആക്രമണം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കേരള സർക്കാർ കഴിഞ്ഞ ആഴ്ച കേന്ദ്ര സർക്കാരിന് കൊടുത്ത നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് 1000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉള്ളതിൽ ഏകദേശം 700 എണ്ണം കാട്ടുപന്നി ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതലായിട്ടുള്ളത് കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ മുതലായ ജില്ലകളിലാണ്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമെന്ന് പറയുന്നത് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ലൈസൻസ് ഉള്ള തോക്കുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. കേരളത്തിൽ ആകമാനം 9000 ലൈസൻസ് ഉള്ള തോക്കുകൾ ഉണ്ട് എന്നാണ് കണക്ക്. അതിൽ തന്നെ ആക്റ്റീവായിട്ടുള്ളത് 3000 താഴെ മാത്രമാണ് നിലവിൽ ലൈസൻസ് പുതുക്കിയിരിക്കുന്നത്. അതിൽ പോലും കാട്ടുപന്നി വേട്ടയ്ക്ക് ഇറങ്ങുന്ന ആളുകൾ 300 താഴെയാണെന്നാണ് ഏകദേശ കണക്ക്. 300 പേരെ വെച്ച് മാത്രം നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. എന്നാൽ പുതിയ തോക്ക് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ അത് കൊടുക്കാത്ത സമീപനവുമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇത് മാറ്റിക്കൊണ്ട് അടിയന്തരമായിട്ട് കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കൂടുതൽ തോക്ക് ലൈസൻസുകൾ അനുവദിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നിലപാട്.
1: കാട്ടുപന്നികൾ നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്നത് നിത്യ സംഭവമാകുന്ന മലയോര മേഖലകളിൽ യാത്രാ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഇടുക്കി സ്വദേശിയായ കർഷകൻ ക്രിസ് കുര്യാക്കോസ് പറയുന്നത്.
3: ഞങ്ങളുടെ പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണം വളരെ രൂക്ഷമാണ്. പ്രത്യേകിച്ച് കർഷകർക്ക് പോകുന്ന കർഷകർക്കാണെങ്കിലും കർഷക തൊഴിലാളികൾക്കാണെങ്കിലും ഇനി പൊതുജനങ്ങൾക്കാണെങ്കിലും വളരെ ഭീഷണിയാണ്. ഇപ്പൊ എനിക്ക് തന്നെ എന്റെ ഒരു സ്ഥലത്ത് കുറച്ച് റബ്ബർ ഉണ്ട്. അപ്പൊ ഈ റബ്ബർ ടാപ്പ് ചെയ്യാനായിട്ട് ടാപ്പിംഗ്ഞാരം ചെന്നപ്പോ അവിടെ കാട്ടുപന്നിയായിട്ട് ഇയാളെ ഓടിച്ചു. ഇപ്പൊ ഞങ്ങൾ ആ ഭാഗത്ത് റബ്ബർ ടാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരു 2-3 ഏണി കൊണ്ട് റബ്ബർ മരങ്ങളെ ചാരി വെച്ചിരിക്കുക. പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനാണെങ്കിൽ ഈ ഏണിയെ കൂടെ കയറി നിൽക്കാൻ വേണ്ടി സ്കൂട്ടറിലൊക്കെ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളിൽ നിന്നും നേരം സന്ധ്യയായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെളുപ്പിന് സ്കൂട്ടർ യാത്രയൊക്കെ അസാധ്യമാണ്. കാരണം ഏത് സമയത്തും ഈ പൊന്തക്കാടിനെ ഇടയ്ക്ക് നിന്ന് കാട്ടുപന്നി നമ്മുടെ വണ്ടിക്ക് ക്രോസ് ചെയ്യും. കാട്ടുപന്നി മുട്ടിയിട്ട് ഉരുണ്ടുവീണ്ടുള്ള അപകടങ്ങൾ ധാരാളമാണ്. അപ്പം ഇതൊന്നും ആരും എങ്ങും പറയുന്നില്ല. കാരണം ഗുരുതരമായ പരിക്കേക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ ധാരാളം ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പലരും ഇത് സ്വന്തം വിധിയെ ശപിച്ചുകൊണ്ട് ആരോടും പറയാതിരിക്കും. ഇതൊക്കെയാണ് കാട്ടുപന്നി മൂലം നമുക്ക് കൃഷിക്കാരുടെ കാര്യം അറിയാമല്ലോ. കുറുമ്പുപ്പ് കൃഷികളായ ചേന, ചേമ്പ്, കാച്ചില് അങ്ങനത്തെ ഒരു സാധനങ്ങളും നമുക്ക് കൃഷി ചെയ്ത കിട്ടത്തില്ല, വാഴയാണെങ്കിലും. അപ്പം നമ്മള് ഇപ്പം ഇവിടെയൊക്കെ ഞങ്ങളുടെ ഭാഗത്തുള്ള കൃഷിക്കാര് പഴയ പോലെയല്ല, അവരാരും ഇത്തരം കൃഷികളിൽ വാഴ ഉപേക്ഷിച്ചു.
1: വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പരിപാലിക്കപ്പെടുമ്പോൾ തന്നെ സാധാരണ മനുഷ്യന്റെ ജീവനും ജീവനോപാധിക്കും മുൻഗണന നൽകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതീവ തീവ്ര മേഖലകളായി കണ്ടെത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായവും പ്രായോഗികമായ സ്വയം പ്രതിരോധ അധികാരങ്ങളും നൽകിക്കൊണ്ട് മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാനാകൂ. അർഹമായ കർഷക കൂട്ടായ്മകൾക്കും തദ്ദേശ ഭരണകൂടങ്ങൾക്കും ഒപ്പം നിന്ന് കാട്ടുപന്നി ശല്യത്തിൽ നിന്നും ജനജീവിതത്തെ കാത്തുസൂക്ഷിക്കാൻ വനംവകുപ്പിന്റെ അടിയന്തര പദ്ധതികൾക്കാകുമെന്ന് പ്രത്യാശിക്കാം.
4: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800

1-800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1-900 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃതഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വിപുല പാർക്കിംഗ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം സൗകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെ പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബഹ്നാൻ, രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടിയിലെ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ MPമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തി. രാത്രി സിലിഗുഡിയിലെ ബാഗ്ദോഗ്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജുമാഗച്ച് സീമാ ചൌക്കിയിലെ BSF പതിനെട്ടാമത് ബറ്റാലിയൻ സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച

0: നടത്തും. സിലിഗുഡിയിലെ ഉത്തർകന്യയിൽ ഉന്നതതല യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം നാഷണൽ ലൈബ്രറിയിൽ പുതുതായി നിർമ്മിച്ച വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അമുൽ ബംഗാൾ ഡയറിയുടെ പുതിയ തൈര് നിർമ്മാണ പ്ലാന്റിനും അമിത്ഷാ തറക്കല്ലിടും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25 ലക്ഷം രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെ ജീവനക്കാർക്കാണ് പരിശീലനം. ഇതു സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 4 ഉദ്യോഗസ്ഥരെ വീതം കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകും. എപെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്റർ മുഖേനയാണ് പരിശീലനം. പരിശീലനം പൂർത്തിയാക്കുന്ന മാസ്റ്റർ ട്രെയിനർമാർ അതത് മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപനതല പരിശീലനം നൽകണം. ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുഖേനയാണ്. മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാതലത്തിലും സ്ഥാപന തലത്തിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധം 10 പേരടങ്ങുന്ന ബാച്ചുകളായാണ് 10 ദിവസത്തെ പരിശീലനം. അർഹരായ എല്ലാ ജീവനക്കാരും 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. രോഗികളുമായും സന്ദർശകരുമായും ആദ്യം ഇടപഴകുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പരിശീലനത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകും.
0: ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ കോഴിക്കോട്ട് പറഞ്ഞു. ഈ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് ആവശ്യമായ മുൻധാരണകൾ ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും റോജി എം ജോൺ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവും ആക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കാരണം കേരളത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡല തലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൂഫാൻ തുടക്കത്തിലെ ആവേശം മാത്രമാണെന്ന് മാഫിയ കരുതേണ്ടതെന്നും ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം സംവിധാനം സജ്ജമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ADGP, IG റാങ്കിലും ജില്ലാതലത്തിൽ DYSP മാർക്കും തൂഫാൻ ലഹരിവേട്ടയുടെ ഭാഗമായി സ്ഥിര സംവിധാന ചുമതല നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: രാവിലെ 9:30 പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വോക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരം

0: നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കും.
1: മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്താനും സിറ്റി ഇംപ്രൂവ്മെന്റ് സമഗ്ര വികസന പദ്ധതിയുടെ രണ്ടാംഘട്ട അവലോകന യോഗം തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശപ്പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2-ാം മത്സരം 4 ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ച ശേഷം ആദ്യത്തെ അവയവദാനമാണിത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ ആഷിഖ് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മന്നാനിയിൽ 18-ാമത് ബുഖാരി മജ്ലിസിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതപണ്ഡിതനും സൂഫിവര്യനുമായ ആതിരാംപട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത്ത് ആറ്റാശ്ശേരി 18-ാമത് ബുഖാരി മജ്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രേക്ഷതാക്കളെ നമസ്തേ. അനന്തപുരി തുടരുന്നു. യേശുദാസ് പാടിയ ഗാനം ചിത്രം വിലയ്ക്ക് വാങ്ങിയ വീണ, രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: സമയം 7 മണി കഴിഞ്ഞ് 22 സെക്കൻഡ് ആകുന്നു. നമസ്തേ ആനന്ദപുരി തുടരുകയാണ് ഇപ്പോൾ ഇന്നത്തെ ചോദ്യം. 2026 June 6 അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര താരം സലീം കുമാറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ചോദ്യമൊരിക്കൽ കൂടി പറയാം. 2026 June 6 അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര താരം സലീം കുമാറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരത്തിനായി അനന്തപുരി FM കേട്ടുകൊണ്ടേയിരിക്കും.
1: കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാനത്ത് കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമവും വർദ്ധിച്ചുവരുന്ന തൊഴിൽ ചെലവും പരിഗണിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ യന്ത്രവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ധനസഹായത്തോടെ നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ സ്മാം പദ്ധതിയുടെ ഭാഗമായി കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് പദ്ധതികളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കും. കേന്ദ്ര സർക്കാരിന്റെ അഗ്രി മെഷീനറി പോർട്ടൽ അതായത് agrimachinery.nec.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പദ്ധതിയിലൂടെ കർഷകർക്ക് ആധുനിക കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ ലഭ്യമാക്കുകയും ഗ്രാമീണ മേഖലയിൽ ഗുണമേന്മയുള്ള യന്ത്രസേവനങ്ങൾ കുറഞ്ഞ ചെലവിൽ സമയബന്ധിതമായി ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. കർഷക ഗ്രൂപ്പുകൾ, കർഷക ഉൽപാദക സംഘടനകൾ, സ്വയം സഹായ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കസ്റ്റം ഹയറിംഗ് സെന്റർ സ്ഥാപിക്കാൻ പദ്ധതി ചെലവിന്റെ 40% വരെ ധനസഹായം ലഭിക്കും. ഫാം മെഷീനറി ബാങ്ക് സ്ഥാപിക്കുന്നതിന് പദ്ധതി ചെലവിന്റെ 80%, പരമാവധി 24 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. വനാവകാശ നിയമപ്രകാരമുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് 90% വരെ ധനസഹായം ലഭിക്കും. ഫാം മെഷീനറി ബാങ്ക് പദ്ധതികൾ 10 ലക്ഷം രൂപ വരെ, 10 മുതൽ 20 ലക്ഷം രൂപ, 20 മുതൽ 30 ലക്ഷം രൂപ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് നടപ്പാക്കുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾ ട്രാക്ടറുകൾ, കൊയ്ത്തന്ത്രങ്ങൾ, കാർഷിക ഡ്രോണുകൾ, കാർഷിക ഉൽപ്പന്ന സംസ്കരണ യന്ത്രങ്ങൾ, മറ്റ് ഉയർന്ന മൂല്യമുള്ള കാർഷിക യന്ത്രങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകും. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ

0: നിലവിലുള്ള കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് പദ്ധതികൾ അംഗീകൃത ബാങ്കുകളുടെ വായ്പയുമായി ബന്ധിപ്പിച്ച് ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡി മാതൃകയിലായിരിക്കും നടപ്പാക്കുക. ബാങ്ക് വായ്പയെടുത്ത് പദ്ധതി പൂർത്തിയാക്കിയ ശേഷം അർഹമായ സബ്സിഡി ബാങ്ക് വായ്പാ അക്കൌണ്ടിലേക്ക് ക്രമീകരിക്കും. അപേക്ഷകൾ കേന്ദ്ര സംസ്ഥാന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിശോധിച്ച ശേഷം ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി ശുപാർശ ചെയ്യുന്നവർക്ക് മാത്രമേ ധനസഹായം അനുവദിക്കൂ. അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യുന്ന രേഖകളുടെ അസൽ പരിശോധനയ്ക്കായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസുകൾ അല്ലെങ്കിൽ സമീപത്തെ കൃഷിഭവൻ എന്നിവയുമായി ബന്ധപ്പെടാം. വരാനിരിക്കുന്ന ഓണാഘോഷത്തിന് മുന്നോടിയായി വീടുകളിൽ സമർത്ഥമായ പച്ചക്കറിത്തോട്ടങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് പുതിയ പദ്ധതിയുമായി രംഗത്ത്. വിഷരഹിതവും ഗുണമേന്മയുള്ളതുമായ പച്ചക്കറികൾ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പൊതുജനങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ മൺട്രോതുരുത്ത്, ഈസ്റ്റ് കല്ലട, പേരയം, കുണ്ടറ, പനയം, പെരിനാട്, തൃക്കരുവ, തൃക്കടവൂർ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കുണ്ടറ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9383 4703 70. കേരള കാർഷിക സർവകലാശാലയുടെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചുവരുന്ന ഭക്ഷ്യസംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 8547 070 773. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്കിലെ അരുവിക്കര, ആനാട്, വെമ്പായം, പനവൂർ, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് നെടുമങ്ങാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383 4703 149. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആത്മാ പദ്ധതിയുടെ ഭാഗമായി വെളിയം കൃഷിഭവൻ സംഘടിപ്പിക്കുന്ന ശാസ്ത്രീയമായ തെങ്ങ് കൃഷി, സമഗ്ര പോഷക പരിപാലനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് കൊല്ലം ജില്ലാതല സെമിനാർ ഇന്ന് രാവിലെ 10 മണിക്ക് ഓടനാവട്ടം സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 7907 712 327. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
3: ശ്രീരാമാദികളുടെ ജനനത്തോടെ സന്തോഷത്തിമിർപ്പിലായിരുന്നു ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരവും രാജ്യനിവാസികളും. കുട്ടികളുടെ ജാതകർമ്മവും നാമകരണവും ഷോഡശ സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ നടത്തി. വേദങ്ങളും ഉപനിഷത്തുകളും സ്മൃതികളും ഉപസ്മൃതികളും ധനുർവേദവും എല്ലാം അവർ പഠിച്ചു. അടുത്ത ലക്ഷ്യം വിവാഹമാണ്. അതിന് ലോകപരിചയം, ഉപരിപഠനം ഒക്കെ ആവശ്യമാണ്. ആ സമയത്താണ് വിശ്വാമിത്ര മുനിയുടെ വരവ്. മഹർഷിയെ മഹാരാജാവ് സ്വീകരിച്ച് സത്കരിച്ച് സന്തോഷിപ്പിച്ചു. പക്ഷേ ആഗമനോദ്ദേശം അറിഞ്ഞു ഞെട്ടി. വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഒഴികഴിവുകൾ പറഞ്ഞു. ഒടുവിൽ വസിഷ്ഠന്റെ ഉപദേശത്തോടെ അനുമതി നൽകി. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൊണ്ട് യാത്ര തിരിച്ചു. വെറും കൈയോടെ അമ്പുകളുടെ പിതാവായ വിശ്വാമിത്രന്റെ യാഗരക്ഷ അസാധ്യമല്ല. പക്ഷേ രാവണ നിഗ്രഹം എന്ന വലിയ ദൌത്യവുമായി അവതരിച്ച രാമന്റെ ശാരീരികവും മാനസികവും ബൌദ്ധികവുമായ തലങ്ങളെ തേച്ചു മിനുക്കി സ്ഫുടം ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് തനിക്കും ബാധ്യതയുണ്ടെന്ന് അറിയിക്കുകയാണ്. അഥവാ ഒരു കുഞ്ഞിന്റെ മേൽ സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ആ വിശ്വമഹാഗുരു. എത്ര അറിവുകൾ, അനുഭവങ്ങൾ ഒക്കെയാണ് ആ യാത്രയിൽ രാമനും ലക്ഷ്മണനും കിട്ടിയത്. വിശപ്പും ദാഹവും അറിഞ്ഞിട്ടില്ലാത്ത അവരെ വിശപ്പും ദാഹവും അറിയിച്ച് അത് നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു. എന്തിനേറെ രാത്രിയായപ്പോഴേക്കും പള്ളിമെത്തയിൽ ഉറങ്ങിയിരുന്ന അവരെ പർണതൽപ്പത്തിൽ ഉറക്കാൻ

0: ഉറങ്ങാൻ അവകാശമില്ല എന്ന മുന്നറിയിപ്പ് അടുത്ത സംബോധന ഉത്തിഷ്ഠ നരശാർദൂല എന്നാണ്. അതൊരു പുകഴ്ത്തലാണ്. ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കൊടുക്കലാണ്. ആത്മവിശ്വാസത്തോടെ വേണം ഒരു കുഞ്ഞിന്റെ ദിവസം തുടങ്ങാൻ. ആത്മീയ ബലം എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കർത്തവ്യം ദൈവമാഗ്നീയം എന്ന ഉപദേശത്തിലൂടെ. ഓരോ അച്ഛനമ്മമാരും രാവിലെ വിളിച്ചുണർത്തുന്നത് മുതൽ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്ന് പറഞ്ഞു തരുന്ന മഹാഗുരുവാണ് വിശ്വാമിത്രൻ. യാത്ര തുടർന്ന അവർ ഘോരവനത്തിൽ പ്രവേശിച്ചു. ആദ്യ പരീക്ഷണം തടകാവധം നടത്തി യാഗരക്ഷയ്ക്കുള്ള പ്രാപ്തി തെളിയിച്ച് സമ്മാനം നേടി. ദിവ്യാസ്ത്രങ്ങൾ യാഗരക്ഷ ചെയ്ത് അനുഗ്രഹം കിട്ടി. ഇനിയത്തെ ലക്ഷ്യം വിവാഹമാണ്. വീരശുൽക്കയായ സീത തയ്യാറായി നിൽക്കുന്നു. സീതയെ കിട്ടാൻ പക്ഷേ ത്രയംബകം വെല്ലുവിളിക്കണം. അതിന് ശാരീരിക ബലം മാത്രം പോരാ. വരനു വേണ്ട ഗുണങ്ങൾ, കുലമഹിമ, രൂപഗുണം, സമ്പത്ത് എല്ലാം ഒത്തിണങ്ങിയ രാമൻ ഉള്ളിലെ പരമ്പൊരുളിനെയും തിരിച്ചറിയണം. അഹല്യമോക്ഷം കൊണ്ട് അതും സാധിച്ചു. വില്ലുകുലയ്ക്കലും സീതാസ്വീകരണവും എളുപ്പമായി. ആർഷഭാരതത്തിൽ ഋഷിമാരുടെ സ്ഥാനം രാജാവിനും മേലെയായിരുന്നു. പക്വമതികളായ അവരുടെ ഉപദേശങ്ങൾ രാജാവിന് വിലപ്പെട്ടതായിരുന്നതുകൊണ്ട് അക്രമവും അനീതിയും രാജ്യത്തിൽ കുറവായിരുന്നു. അവരെ ധിക്കരിക്കാൻ രാജാക്കന്മാർ മുതിർന്നിരുന്നുമില്ല. യാഗരക്ഷ കഴിഞ്ഞ് അയോധ്യയിലേക്കല്ല, ജനക രാജധാനിയിലേക്കാണ് പോയത്. കുമാരന്മാരെയും കൊണ്ട് ത്രയംബക ഭഞ്ജനവും സീതാസ്വയംവരവും കഴിഞ്ഞാണ് രാജാവ് വിവരമറിയുന്നത്. അത് ഋഷിമാർ അവർക്ക് നൽകിയിരുന്ന സ്വാതന്ത്ര്യത്തിനും അത് ദുരുപയോഗം ചെയ്യാതെ ലോകമംഗളത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ മഹത്വത്തിനും നിദർശനമാണ്. അതുകൊണ്ട് തന്നെയല്ലേ രാമായണം അനശ്വരമായി ഇന്നും നിലകൊള്ളുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: യേശുദാസും ജാനകിയും പാടിയ ഒരു ഗാനമായാലോ ചിത്രം തകര. ഗാനമെഴുതിയത് പോച്ചൽ ഖാദർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
1: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് ചെങ്കണ്ണ്, കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
3: നമ്മുടെ കണ്ണിന്റെ വെളുത്ത ഭാഗത്തെയും കൺപോളകളുടെ ഉള്ളിനെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന നേർത്തതും സുതാര്യവുമായ പാളിയാണ് കൺജങ്ക്റ്റിവ. ഇതിനുണ്ടാകുന്ന വീക്കം അല്ലെങ്കിൽ അണുബാധയെയാണ് കൺജങ്ക്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് എന്നറിയപ്പെടുന്നത്. ഈ സമയത്ത് കണ്ണിലെ രക്തക്കുഴലുകൾ വികസിക്കുന്നത് കൊണ്ട് കണ്ണ് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നു. ഇതിനെ സാധാരണയായി കണ്ണ് ചുവപ്പ് അല്ലെങ്കിൽ മഡ്രാസ് ഐ എന്നും വിളിക്കാറുണ്ട്. ചെങ്കണ്ണ് പ്രധാനമായും മൂന്ന് തരത്തിലുണ്ട്. ഒന്നാമത്തേത് വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ്. വൈറസ് കാരണം ഉണ്ടാകുന്ന ഇവ സാധാരണയായി പനി, ചുമ എന്നിവയോടൊപ്പം വരുന്നു. വളരെ വേഗത്തിൽ പകരുന്ന ഇവയുടെ പ്രധാന ലക്ഷണം കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്. രണ്ടാമത്തേത് ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ്. ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഇവയിൽ കണ്ണിൽ നിന്ന് പഴുപ്പ് പോലുള്ള കട്ടിയുള്ള സ്രവം വരികയും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കൺപോളകൾ ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്. പൊടി, പൂമ്പൊടി, വളർത്തു മൃഗങ്ങളുടെ രോമം എന്നിവയോടുള്ള അലർജി കാരണമുണ്ടാകുന്ന ഇവയിൽ കഠിനമായ ചൊറിച്ചിലും കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചെയ്യും. അലർജി കാരണമുള്ള ചെങ്കണ്ണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. കേരളത്തിൽ സാധാരണയായി മഴക്കാലത്താണ് ചെങ്കണ്ണ് ഏറ്റവും കൂടുതൽ പടരുന്നത്. മഴക്കാലത്തെ അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പം വൈറസുകൾക്കും ബാക്ടീരിയകൾക്കും വളരാനും വേഗത്തിൽ പകരാനും അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. കൂടാതെ വേനൽക്കാലത്ത് കടുത്ത ചൂടും പൊടിയും കാരണം അലർജി കാരണമുള്ള ചെങ്കണ്ണ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. എങ്കിലും പകർച്ചവ്യാധി എന്ന നിലയിൽ ചെങ്കണ്ണ് പടരുന്നത് പ്രധാനമായും മഴക്കാലത്താണ്. ചെങ്കണ്ണിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം കണ്ണിലെ ചുവപ്പാണ്. കണ്ണിന്റെ വെളുത്ത ഭാഗത്തെ രക്തക്കുഴലുകൾ വീങ്ങുന്നത് കാരണം കണ്ണ് പിങ്ക് അല്ലെങ്കിൽ ചുവന്ന നിറത്തിൽ കാണപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ പിങ്ക് ഐ എന്ന് വിളിക്കുന്നത്. കണ്ണ് നീറ്റലിനും അസ്വസ്ഥതയ്ക്കുമൊപ്പം കണ്ണിൽ മണലോ പൊടിയോ പോയതുപോലെ ഒരു തരിപ്പ് എപ്പോഴും അനുഭവപ്പെടാം. കൺപോളകൾ തടിക്കുക,

0: ഭാരം അനുഭവപ്പെടുക, വേദന അനുഭവപ്പെടുക, വെളിച്ചമുള്ള വസ്തുക്കളിലേക്ക് നോക്കുമ്പോൾ കണ്ണു തുറക്കാൻ പ്രയാസം തോന്നുക എന്നിവയാണ് മറ്റ് ലക്ഷണങ്ങൾ. സാധാരണയായി ഒരു കണ്ണിൽ തുടങ്ങുന്ന അണുബാധ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത കണ്ണിലേക്കും പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലക്ഷണങ്ങൾ കണ്ടാലുടൻ വൃത്തി പാലിക്കുകയും സ്വയം ചികിത്സ ഒഴിവാക്കുകയും ചെയ്യുക. അനാവശ്യമായി കണ്ണുകൾ തിരുമുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഇത് കൈകളിലെ അണുക്കൾ കണ്ണിലേക്ക് എത്തുന്നത് തടയും. തോർത്ത്, ടവൽ എന്നിവ മറ്റുള്ളവർക്ക് നൽകാനോ മറ്റുള്ളവരുടേത് ഉപയോഗിക്കാനോ പാടില്ല. തലയിണക്കവർ, ബെഡ്ഷീറ്റ്, പുതപ്പ് എന്നിവ രോഗിയുമായി പങ്കുവെക്കരുത്. രോഗം വന്നവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകുന്നതാണ് നല്ലത്. ഐലൈനർ, മസ്കാര, ഐഷാഡോ തുടങ്ങിയ മേക്കപ്പ് സാധനങ്ങൾ പങ്കുവെക്കരുത്. രോഗബാധിതരായ വ്യക്തികളിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കുക. അവർ ഉപയോഗിച്ച സാധനങ്ങൾ സ്പർശിച്ചാൽ ഉടൻ കൈകഴുകുക. രോഗം വന്ന കുട്ടികളെ സ്കൂളിലോ ഡേ കെയറിലോ വിടാതെ വീട്ടിൽ തന്നെ വിശ്രമിപ്പിക്കുന്നത് അസുഖം പടരാതിരിക്കാൻ സഹായിക്കും. കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർ കണ്ണിന് ചുവപ്പോ നീറ്റലോ തോന്നിയാലുടൻ ലെൻസ് ഉപയോഗിക്കുന്നത് നിർത്തുക. ലെൻസ് വൃത്തിയാക്കുന്ന ലോഷനുകളും മറ്റും കൃത്യമായി ഉപയോഗിക്കുക. രോഗം ഭേദമായ ശേഷം പഴയ ലെൻസുകൾ ഉപയോഗിക്കാതെ പുതിയവ ഉപയോഗിക്കുന്നതാണ് വീണ്ടും അണുബാധ വരാതിരിക്കാൻ നല്ലത്. വെള്ളത്തിലൂടെ അണുബാധ പടരാൻ സാധ്യത ഉള്ളതിനാൽ ചെങ്കണ്ണ് പടരുന്ന സമയങ്ങളിൽ സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പൊതുവാഹനങ്ങളിലെ യാത്രകൾക്ക് ശേഷം കൈകൾ വൃത്തിയാക്കാതെ കണ്ണിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക. കണ്ണിൽ നിന്ന് പഴുപ്പോ വെള്ളമോ വരുന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള പഞ്ഞിയോ ടിഷ്യുവോ ഉപയോഗിച്ച് തുടയ്ക്കുക. ഒരു കണ്ണിന് ഉപയോഗിച്ച പഞ്ഞി രണ്ടാമത്തെ കണ്ണിന് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച ഉടൻ അവ സുരക്ഷിതമായി കളയുക. ചികിത്സയേക്കാൾ പ്രതിരോധമാണ് നല്ലത്. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ ഒരു ഡോക്ടറുടെ സഹായം തേടി കണ്ണുകളുടെ ആരോഗ്യം സുരക്ഷിതമാക്കുക.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ചെങ്കണ്ണ് കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
6: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
5: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
8: എന്തുപറ്റി?
7: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
9: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
10: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
11: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
10: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
12: PM ജയ് अब गरीबों की जय बन गई है।

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനി കേൾപ്പിക്കുന്നത് സ്വപ്നം കൊണ്ട് തുലാഭാരം, ഈ ചിത്രത്തിലെ ഗാനം. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പോത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ചരിത്രത്തിൽ ഇന്ന് 1980 ജൂലൈ 18 ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളിലൊന്നാണ്. അന്ന് രാവിലെ 8:03 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് SLV-3 വിജയകരമായി വിക്ഷേപിച്ചതും രോഹിണി ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചതും. സ്വന്തമായി നിർമ്മിച്ച വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് സ്വന്തം മണ്ണിൽ നിന്ന് ഒരു ഉപഗ്രഹത്തെ വിജയകരമായി ബഹിരാകാശത്തെത്തിക്കാൻ ഇന്ത്യക്ക് ആദ്യമായി സാധിച്ചത് അന്നാണ്. ഈ വിജയത്തോടെ സ്വന്തം വിക്ഷേപണ ശേഷിയുള്ള ലോകത്തിലെ 6-ാമത്തെ രാജ്യം എന്ന പദവി ഇന്ത്യ സ്വന്തമാക്കി. ഈ ചരിത്ര ദൌത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടർ പിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. 1947 ജൂലൈ 18 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിൽ ഒന്നാണ്.

0: ബ്രിട്ടനിലെ ജോർജ് ആറാമൻ രാജാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന് ഔദ്യോഗികമായി രാജകീയ അംഗീകാരം നൽകി. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഈ നിയമമാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സ്വാതന്ത്ര്യത്തിലേക്കും വിഭജനത്തിലേക്കും നയിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ വംശീയ വിവേചനത്തിനെതിരെ പോരാടിയ മഹാനായ നേതാവ് നെൽസൺ മണ്ടേലയുടെ ജന്മദിനമായ ജൂലൈ 18 ലോകമെമ്പാടും നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ 2009 നവംബറിലാണ് ഈ ദിനാചരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ആദ്യമായി മണ്ടേല ദിനം ആചരിച്ചത് 2010 ജൂലൈ 18 സമാധാനം, മനുഷ്യാവകാശം, വംശീയ സമത്വം, ജനാധിപത്യം എന്നിവയ്ക്കായി മണ്ടേല നൽകിയ സംഭാവനകളെ ഈ ദിവസം സ്മരിക്കുന്നു. നെൽസൺ മണ്ടേല മനുഷ്യനന്മയ്ക്കായി തന്റെ ജീവിതത്തിലെ 67 വർഷങ്ങളാണ് പോരാട്ടങ്ങൾക്കായി മാറ്റിവെച്ചത്. ഇതിന്റെ ഓർമ്മയ്ക്കായി മണ്ടേല ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ആളുകളോട് മറ്റുള്ളവരെ സഹായിക്കാനോ സാമൂഹിക സേവനങ്ങൾക്കായോ കുറഞ്ഞത് 67 മിനിറ്റ് മാറ്റിവെക്കാൻ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്നു. 1992 ജൂലൈ 18 വേൾഡ് വൈഡ് വെബിൽ ആദ്യമായി ഒരു ചിത്രം അപ്ലോഡ് ചെയ്യപ്പെട്ടത്. യൂറോപ്യൻ ആണവ ഗവേഷണ സ്ഥാപനമായ സേണിലെ ശാസ്ത്രജ്ഞരും ജീവനക്കാരും ചേർന്ന് രൂപീകരിച്ച ലെസ് ഹൊറിബിൾ സെർനറ്റസ് എന്ന ആക്ഷേപഹാസ്യ പോപ്പ് ബാൻഡിന്റെ ചിത്രമാണ് ആദ്യമായി വെബിൽ പ്രത്യക്ഷപ്പെട്ടത്. വേൾഡ് വൈഡ് വെബിന്റെ സൃഷ്ടാവായ ടിം ബെർണേഴ്സ് ലീ തന്നെയാണ് ഈ ചിത്രം വെബിലേക്ക് അപ്ലോഡ് ചെയ്തത്. ഇതൊരു .gif ഫോർമാറ്റിലുള്ള ചിത്രമായിരുന്നു. അന്ന് ലഭ്യമായിരുന്ന കളർ മാക്കിൻറോഷ് കമ്പ്യൂട്ടറിലാണ് ടിം ബെർണേഴ്സ് ലീ ഈ ചിത്രം എഡിറ്റ് ചെയ്തത്. സേണിലെ ശാസ്ത്രജ്ഞരുടെ ജീവിതത്തെയും ഫിസിക്സിനെയും ഒക്കെ പരിഹസിച്ചും തമാശയാക്കിയും പാട്ടുകൾ പാടിയിരുന്ന ഒരു വനിതാ ബാൻഡായിരുന്നു അത്. ഇന്ത്യയിലെ പ്രശസ്തനായ മുതിർന്ന പത്രപ്രവർത്തകനും ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുൻ ചീഫ് എഡിറ്ററുമായിരുന്ന ഗിരിലാൽ ജെയിൻ അന്തരിച്ചത് 1993 ജൂലൈ 18. നെഹ്റുവിയൻ രാഷ്ട്രീയത്തിൽ നിന്നും പിൽക്കാലത്ത് ഉയർന്നുവന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും തന്റെ മൂർച്ചയേറിയ മുഖപ്രസംഗങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും അവ വിശകലനം ചെയ്യുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. മാധ്യമരംഗത്തിന് നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ച് 1989 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചു. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരിയായ ജെയ്ൻ ഓസ്റ്റൺ അന്തരിച്ചത് 1817 ജൂലൈ 18. പ്രെഡ് ആൻഡ് പ്രീ പ്രെജുഡൈസ്, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, എമ്മ എന്നിവയാണ് അവരുടെ ഏറ്റവും പ്രശസ്തമായ നോവലുകൾ. പ്രണയം, സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, സ്ത്രീകളുടെ അവസ്ഥ, നർമ്മം എന്നിവ കലർന്നതായിരുന്നു അവരുടെ രചനകൾ.
1: സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ്.

0: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: നമസ്തേ, അനന്തപുരി തുടരുകയാണ്. ഇനി ആൺകിളിയുടെ താരാട്ട്, യേശുദാസിന്റെ ഗാനം. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന ഭോജൽ ഖാദർ, സംഗീതം ശ്യാം.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: തൊഴിൽ ദർശനം.
2: ഇന്ത്യൻ റെയിൽവേയിൽ ടെക്നീഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ തസ്തികയിൽ 323 ഒഴിവും ടെക്നീഷ്യൻ ഗ്രേഡ് 3 തസ്തികയിൽ 6234 ഒഴിവും ഉൾപ്പെടെ ആകെ 6557 ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്തിയാണ് തിരഞ്ഞെടുപ്പ്. രാജ്യത്തെ 21 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം RRBയിൽ ആകെ 411 ഒഴിവാണുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ തസ്തികയിൽ 21, ടെക്നീഷ്യൻ ഗ്രേഡ് 3 തസ്തികയിൽ 390. ടെക്നീഷ്യൻ ഗ്രേഡ് 3 തസ്തികയിലേക്ക് 24 ട്രേഡുകളിലായാണ് ഒഴിവ്. 11 ട്രേഡുകളിലാണ് തിരുവനന്തപുരത്ത് ഒഴിവുള്ളത്. പ്രായം ടെക്നീഷ്യൻ ഗ്രേഡ് 1 തസ്തികയിൽ 18-33 വയസ്സിനും ഇടയിൽ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 തസ്തികയിൽ 18-30 വയസ്സിനും ഇടയിൽ. 2027 July 1 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക. യോഗ്യത: ടെക്നീഷ്യൻ ഗ്രേഡ് 1 തസ്തികയിലേക്ക് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ എന്നീ വിഷയങ്ങളിലോ കോമ്പിനേഷനിലോ നേടിയ സയൻസ് എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ത്രിവത്സര ഡിപ്ലോമയാണ് യോഗ്യത. ടെക്നീഷ്യൻ ഗ്രേഡ് 3 തസ്തികയിലേക്ക് 10 ക്ലാസും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI അല്ലെങ്കിൽ 10 ക്ലാസും ബന്ധപ്പെട്ട ട്രേഡിൽ ആക്ട് അപ്രന്റീസ്ഷിപ്പുമാണ് യോഗ്യത. പരീക്ഷാ ഫീസ് വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും SC/ST വിഭാഗക്കാർക്കും മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്കും വിമുക്തഭടന്മാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയുള്ളവർക്കും 250 രൂപയാണ് ഫീസ്. ഇവർ പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരികെ നൽകും. ഈ വിഭാഗങ്ങളിലൊന്നും ഉൾപ്പെടാത്തവർക്ക് 500 രൂപയാണ് ഫീസ്. ഇവർ പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ നൽകും. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. July 31 വരെ ഫീസ് അടയ്ക്കാം. വെബ്സൈറ്റ് ലിങ്കിലൂടെ അക്കൌണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. തത്സമയ ഫോട്ടോ, ഒപ്പ് എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം 02/2026 എന്ന നമ്പറിൽ എല്ലാ RRBകളുടെയും വെബ്സൈറ്റിൽ ലഭ്യമാണ്. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ് www.rrbtiruvananthapuram.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.rrbtiruvananthapuram.gov.

0: അയ്യൻ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 29. അപേക്ഷയിൽ തിരുത്തൽ വരുത്തേണ്ടവർക്ക് നിർദ്ദിഷ്ട ഫീസോടുകൂടെ ഓഗസ്റ്റ് 1 മുതൽ 10 വരെ അവസരമുണ്ടാകും. ഡിആർഡിഒയ്ക്ക് കീഴിൽ നാസിക്കിലുള്ള അഡ്വാൻസ്ഡ് സെന്റർ ഫോർ എനർജറ്റിക് മെറ്റീരിയൽസ് അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 41 ഒഴിവുണ്ട്. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 30. കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി 5, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 5, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് 2, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് 2, ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 3, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 3, കെമിസ്ട്രി 3, ഫിസിക്സ് 2, കൊമേഴ്സ് 4, ലൈബ്രറി സയൻസ് 1. യോഗ്യത ബിഇ, ബിടെക്, ബിഎസ്സി, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ബികോം, ബിഎൽഐഎസ്, ടെക്നീഷ്യൻ അപ്രന്റീസ് ഒഴിവ് 11, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 4, കെമിക്കൽ എഞ്ചിനീയറിംഗ് 2, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 2, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 2, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, വെബ് ഡിസൈനിംഗ് 1. യോഗ്യത ഡിപ്ലോമ. അപേക്ഷ അപ്രന്റീസ് ഡോട്ട് ACEM@gov.in എന്ന ഇമെയിൽ മുഖേന അയക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി apprentice.acem@gov.in. അപേക്ഷകർ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 26. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://drdo.gov.in.
1: തൊഴിൽ ദർശനം. റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
1: വിജയ യേശുദാസും ശ്വേതയും പാടിയ ഒരു ഗാനം കേൾപ്പിക്കാം. ചിത്രം കലാവിപ്ലവം പ്രണയം. ഗാനമെഴുതിയത് ശ്രീജിത്ത് അച്യുതൻ നായർ. സംഗീതം അതുൽ ആനന്ദ്.

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രമടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: പാട്ടും പൊരുളും.
1: രചന കുരീപ്പുഴ സജീവ്.
2: പ്രിയ ശ്രോതാക്കളെ, ഹൃദയഹാരിയായ പ്രണയത്തിൻ്റെയും വികാരഭരിതമായ കാത്തിരിപ്പിൻ്റെയും കഥ പറയുന്ന അതിമധുരമായ സിനിമാഗാനങ്ങൾ നമുക്ക് അനേകമുണ്ട്. അവയ്ക്കിടയിൽ നിർമ്മലമായ ഒരു പനിനീർ പൂവായി എക്കാലവും വിടർന്നു നിൽക്കും ചാമരം എന്ന സിനിമയിൽ ജാനകിയമ്മ പാടിയ നാഥാ നീവരും കാലച്ചു കേൾക്കുവാൻ എന്ന ഗാനം. 1980 ബാലകൃഷ്ണൻ മാങ്ങാടിൻ്റെ കഥയ്ക്ക് ജോൺ പോൾ തിരക്കഥയും സംഭാഷണവും എഴുതി. ഭരതന്റെ സംവിധാനത്തിൽ നെടുമുടി വേണു, സറീന വഹാബ്, പ്രതാപ് പോത്തൻ, രതീഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ചാമരം.

ഇതിലെ നാഥ എന്ന സംബോധനയിലും തുടർന്നുവരുന്ന വരികളിലും ഉൾച്ചേർന്നിരിക്കുന്ന വികാരതീവ്രതയുടെ ആഴം ഗാനാലാപനത്തിലും എസ് ജാനകി പൂർണ്ണമായി അനുഭവവേദ്യമാക്കി തരുന്നുണ്ട്. ഓരോ വരിയിലും കവിത തുളുമ്പുന്ന ഈ ഗാനം രചിച്ചത് പൂവച്ചൽ ഖാദറാണ്. ആത്മനാഥന്റെ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന സാധ്വിയായ കാമുകിയുടെ കണ്ണുകളിലെ ആകാംക്ഷയും ഹൃദയവായ്പും എത്ര സുന്ദരമായാണ് കവി വർണ്ണിക്കുന്നത്. താവക വീഥിയിൽ എൻ മിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. മിഴിപ്പക്ഷികൾ എന്ന രൂപകപ്രയോഗത്തിന് ഇന്നും പുതുമയുണ്ട്. മിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു എന്നെഴുതുമ്പോൾ പാട്ട് വിശ്വമോഹനമായ കവിതയാകുന്നു. അനുപല്ലവിയിലും ചരണത്തിലും ഈ മനോഹാരിത

അതേപടി തുടരുന്നു എന്നതാണ് പൂവജൽ ഖാദറിന്റെ ഈ ഗാനത്തിന്റെ ശ്രേഷ്ഠത. നേരിയ മഞ്ഞിന്റെ ചുംബനമേറ്റ് പൂവിൻ കവിൾ തുടുത്തത് കാണുമ്പോൾ പ്രണയിനിയുടെ മനസ്സിലെ നിശബ്ദ മോഹങ്ങൾ ചാമരം വീശുന്നു.

ചരണത്തിൽ ഇളം കാറ്റിൻ്റെ ഈറനണിയുമ്പോൾ എന്തേ മനം തുടിക്കാൻ എന്ന് അവൾ തന്നോട് തന്നെ ചോദിക്കുന്നു. താൻ അറിയാതെ അദ്ദേഹം ഇപ്പോൾ വന്ന് അരികിൽ നിന്നാൽ എന്താണ് പറയുക? നിഷ്കളങ്കയായ ഒരു ഗ്രാമീണ യുവതിയുടെ ആർദ്രവും പ്രണയലോലവുമായ മനസ്സിനെ ഇതിനേക്കാൾ ഹൃദ്യമായി എങ്ങനെ ആവിഷ്കരിക്കും?

0: പറയാൻ.
1: എന്തു പറഞ്ഞെടുക്കാൻ.
2: വരികളുടെ അർത്ഥവും നൈർമല്യവും അറിഞ്ഞ് ഈ ഗാനത്തിന് ഈണം പകർന്നത് ആകാശവാണിയുടെ തന്നെ കലാകാരനായിരുന്ന സംഗീത സംവിധായകനും ഗായകനുമായിരുന്ന എം ജി രാധാകൃഷ്ണനാണ്. ശുദ്ധ കവിതയുടെ വർണ്ണരേണുക്കൾ പുരണ്ട ഈ ഗാനം ഭാവഗംഭീരമായി ആലപിച്ചത് ദക്ഷിണേന്ത്യയിലെ എക്കാലത്തെയും മികച്ച ഗായികയായ എസ് ജാനകിയെന്ന ജാനകിയമ്മയാണ്. ഈ ഗാനാലാപനത്തിന് മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരുന്നു. മറ്റൊരു ഭാവതീവ്രമായ ഗാനവുമായി അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും ഒന്നിക്കാം.

0: നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനം പാടിയത് ജയചന്ദ്രനും ശ്രീരഞ്ജനി മനോജും. ചിത്രം മൗര്യൻ.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഈ ഗാനം വാണിജ്യറാം പാടിയതാണ്. ചിത്രം അർച്ചന ടീച്ചർ, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: 101.9 ആകാശവാണി അനന്തപുരി FM സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിലെത്തിക്കും. ഗാസയിൽ ശവസംസ്കാര ചടങ്ങിനിടെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 22 പേർക്ക് പരിക്കേറ്റു. പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡോർഡോ മാർട്ടിനസ് അച്ച വാസ്ക്വസ് 5 ദിവസത്തെ സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുസ്തകം വിതരണം ചെയ്തു. 3rd ചരമവാർഷിക ആചരണത്തിന്റെ മുന്നോടിയായാണ് പുസ്തക വിതരണം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ മാനന്തവാടിയിൽ 2 പേർ അറസ്റ്റിൽ. പേരിയ സ്വദേശികളായ അഫ്സൽ, ശ്രീജൻ പി ജെയിംസ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കോഴിക്കോട് മാവൂരിന് സമീപം ടിപ്പർ ലോറി മറിഞ്ഞ ഡ്രൈവർ മരിച്ചു. കുറ്റിക്കടവ് സ്വദേശി ഷൌക്കത്ത് അലിയാണ് മരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക്.

0: നമസ്തേ അനന്തപുരി തുടരുന്നു. ഇപ്പോൾ ഇന്നത്തെ ചോദ്യവും അതിനുള്ള ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, 2026 ജൂൺ 6 അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര താരം സലീം കുമാറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ശരിയുത്തരം, ഈശ്വര വഴക്കില്ലല്ലോ. ഭിന്നശേഷിക്കാരായ കുട്ടികളെ അഭിനേതാക്കളാക്കി കമ്പാർട്ട്മെന്റ് എന്ന ചിത്രമൊരുക്കിയ സലീം കുമാറിന് 2010 ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അച്ഛനുറങ്ങാത്ത വീടെന്ന ചിത്രത്തിലൂടെ 2006 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ 2013 മികച്ച ഹാസ്യതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ പുരസ്കാരവും നേടിയിട്ടുണ്ട്. CID മൂസ, മീശമാധവൻ, പാണ്ഡിപ്പട, ഈ പറക്കം തളിക, കാര്യസ്ഥൻ എന്നിവ ഇദ്ദേഹം അഭിനയിച്ച ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ചിലതാണ്.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: വിജയ് യേശുദാസ് പാടിയ ഒരു ഗാനമായാലോ ചിത്രം ഒരു മെക്സിക്കൻ അപാരത. രചന റഫീഖ് അഹമ്മദ്, സംഗീതം മണികണ്ഠൻ അയ്യപ്പ.

0: ബാലാമണിയമ്മ മാതൃത്വം തുളുമ്പുന്ന ലളിതവും സുന്ദരവുമായ കാവ്യശൈലിയിലൂടെ മലയാളത്തെ സമ്പന്നമാക്കിയ കവയിത്രി എൻ ബാലാമണിയമ്മ 1909 ജൂലൈ 19 തൃശൂർ ജില്ലയിലെ പുന്നയൂർക്കുളത്ത് നാലാപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു. ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിലും വീട്ടിൽ വെച്ച് തന്നെ സംസ്കൃതവും ഇംഗ്ലീഷും പഠിക്കുവാൻ അവസരം ലഭിച്ചു. ചെറുപ്പകാലം മുതൽക്ക് തന്നെ കവിതകൾ എഴുതുമായിരുന്ന ബാലാമണിയമ്മ 1930 കൂപ്പുകൈ എന്ന കൃതിയുമായാണ് മലയാള കാവ്യരംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് വളരെ വേഗം നാടറിയുന്ന ഒരു കവയിത്രിയായി. കുടുംബിനി, ധർമ്മമാർഗത്തിൽ, മുത്തശ്ശി, സ്ത്രീഹൃദയം, പ്രഭാങ്കുരം, മഴുവിൻ്റെ കഥ, നിവേദ്യം തുടങ്ങി അനേകം കവിതാസമാഹാരങ്ങളും ജീവിതത്തിലൂടെ എന്നൊരു ജീവിത സ്മരണയും പ്രസിദ്ധീകരിച്ചു. കൊച്ചി രാജാവായിരുന്ന പരീക്ഷിത് തമ്പുരാനിൽ നിന്ന് സാഹിത്യ നിപുണ ബഹുമതി ലഭിച്ച ബാലാമണിയമ്മയെ തേടി പിന്നീട് നിരവധി പുരസ്കാരങ്ങളാണ് എത്തിയത്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, ഫെലോഷിപ്പുകൾ, ആശാൻ പുരസ്കാരം, ലളിതാംബിക അന്തർജനം അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം എന്നിവ ആ ബഹുമതികളിൽ ചിലത് മാത്രമാണ്. 1995 സരസ്വതി സമ്മാനവും എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ച ബാലാമണിയമ്മയെ 1987 പത്മഭൂഷൺ നൽകിയും രാജ്യം ആദരിച്ചു. മർത്യചിത്തത്തിൽ കല്ലിലുറങ്ങിക്കിടക്കുന്ന സത്യദൂതനെ പാട്ടുപാടിക്കും നാദസ്വർഗം എന്ന് മഹാകവി പി വിശേഷിപ്പിച്ച ബാലാമണിയമ്മ 2004 സെപ്റ്റംബർ 29 ഓർമ്മയായി.
1: കുട്ടികൾക്ക് പഠിപ്പിൻ്റെ കാലവും മൂലം മറ്റും പുസ്തകങ്ങൾ വായിക്കാനും ബുദ്ധി വികസിക്കാനും ഇപ്പോൾ ഇട കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് പല പുസ്തകങ്ങളും വായിക്കാൻ ഇഷ്ടമായിരുന്നു. അമ്മാവൻ്റെ പുസ്തകശേഖരം കൊണ്ട് അത് വളരെ ഉപകാരവുമായി. പഴയ മാസിക, ആത്മഭൂഷണി, മഹിള മുതലായ കവനഭൂമിയും മറ്റും കവിതകൾ വായിക്കാനും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. വലിയ കമ്പമായിരുന്നു. വെള്ളത്തോൾ, ആശാൻ മുതലായ കവികളുടെ കവിതകളും അമ്മാവൻ തന്നെ ഞങ്ങളെ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. താൻ എഴുതിയ കവിതകളും കുടുംബാംഗങ്ങൾക്കും വേണ്ടി സന്ധ്യയ്ക്ക് നിലവിളക്കിന് മുമ്പിൽ പുല്ലുവായിട്ടിരുന്ന് ചൊല്ലാറുമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയാണ് കവിതയിൽ പ്രതിപത്തി ജനിച്ചതെന്ന് തോന്നുന്നു. മഹാന്മാരെ പറ്റിയുള്ള കഥകളും ജീവിത കഥകളും ഞങ്ങളോട് അമ്മാവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവരെപ്പറ്റി അന്ന് തന്നെ ഞങ്ങളുടെ കുരുന്ന മനസ്സുകളിൽ ബഹുമാനം വളർത്താൻ അത് സഹായിച്ചു എന്ന് തോന്നുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതിനൊന്നും സമയവുമില്ല. അവർക്ക് കളിക്കാൻ സമയമില്ല. സ്കൂളിൽ പോകുമ്പോൾ പഠിക്കണം, വന്നാൽ പിന്നെയും പഠിക്കണം. അവരുടെ പഠിപ്പ് വർദ്ധിച്ച് വർദ്ധിച്ച് ബുദ്ധിമാന്ദ്യം വരെ സംഭവിക്കാം. ഇതൊക്കെ കാണുമ്പോൾ വളരുന്ന തലമുറ എങ്ങോട്ട് പോകുന്നു എന്ന് ഭയം തോന്നാറുണ്ട്. പണ്ടത്തെ അമ്മമാർ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അതുപോലെ ഞങ്ങളും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവരെ നിധിയായി കരുതുന്നു. ഇന്നങ്ങനെയല്ല. ടി വിക്ക് മുമ്പിലിരിക്കുന്ന അമ്മമാർക്ക് കുട്ടികളുടെ ഹിതം നോക്കാൻ സമയമില്ല. ആഫീസ് വിട്ടു വരുന്ന ഭർത്താവിനെ ചായ പീടിക ആശ്രയിക്കേണ്ടതായും വരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഭക്ഷണം 3 ദിവസങ്ങൾക്ക് ശേഷം എടുത്ത് കഴിക്കാനുള്ളൊരു യോഗവും കുടുംബാംഗങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉദരരോഗികൾ വർദ്ധിക്കുന്നു. മരുന്നുകൾ അധികം ആവശ്യമായി വരുന്നു. ഈ സ്ഥിതി കാണുമ്പോൾ കുറേയൊക്കെ പഴയ കാലത്തിലേക്ക് മടങ്ങുകയല്ലേ നല്ലത് എന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട്.
0: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ബാലാമണിയമ്മയുടെ ശബ്ദം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
3: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോറ്റി?
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: നമുക്കിനി കളിപ്പാടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ബിശു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇപ്പോൾ നമുക്ക് ചുറ്റും കാനറ ബാങ്കിന്റെ കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രത്തിൽ തൊഴിലധിഷ്ഠിത സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന പരിപാടിയിലേക്ക് 18-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പ്ലസ് ടു ഡിഗ്രി പാസായ യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു ദുർബല വിഭാഗക്കാർക്കും മുൻഗണന. സൌജന്യ ഭക്ഷണ സൌകര്യവും ലഭ്യമാണ്. താൽപര്യമുള്ളവർ 9349323676 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ കാനറ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, സെക്കൻഡ് ഫ്ലോർ LIC ബിൽഡിംഗ്, പട്ടം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ട് ഹാജരാകുകയോ ചെയ്യുക. മഹാത്മാഗാന്ധി സർവകലാശാല അഫിലിയേറ്റഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ബിരുദ പ്രവേശനത്തിനായുള്ള 3rd അലോട്ട്മെന്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പുതുതായി അപേക്ഷിക്കുന്നവർക്കും ഈ സമയപരിധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്ത് ഓപ്ഷനുകൾ സമർപ്പിക്കാം. വെബ്സൈറ്റ് cap.mgu.ac.in. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഡയറക്ടറേറ്റ് ഫോർ അപ്ലൈഡ് ഷോർട്ട് ടേം പ്രോഗ്രാംസ് നടത്തുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത ഫുൾ ടൈം കോഴ്സായ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ ആൻഡ് പോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. പ്ലസ് ടു ജയിച്ചവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 31-നകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വിവരങ്ങൾക്ക് dasp.mgu.ac.in എന്ന വെബ്സൈറ്റ് നോക്കുക. സംസ്ഥാനത്ത് 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോ കോളേജ് തിരുവനന്തപുരം ആനടിയിൽ പൊട്ടക്കുഴി റോഡിലെ തകർന്ന മാൻഹോളുകളുടെ അറ്റകുറ്റപ്പണി തിങ്കളാഴ്ച ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി റോഡിൽ തിങ്കൾ മുതൽ 4 ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനമായി. 4 ദിവസത്തിനുള്ളിൽ പണികൾ പൂർത്തിയാക്കി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പും അതോറിറ്റി അധികൃതരും അറിയിച്ചു.

0: ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: എം ആർ ടി ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
2: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
3: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
0: ഇനി ലാളനം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
7: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ.

0: സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246979719.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും.
2: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
2: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
3: കലശലായ വയറ്റിൽ വേദന അരട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാസ്റ്റർ ഈ കൽപ്പന കൈപ്പറ്റിയത്. വായിച്ചു നോക്കി ചുരുട്ടിക്കൂട്ടി ഒരു മുക്കിലേക്ക് എറിഞ്ഞു. മനസ്സില്ല, സമാധാനം പറയാം. എന്താ കടലാസ്? മാധവിയമ്മ പതുക്കെ അടുത്തുകൂടി. അമ്മാമൻ മരുമകൾക്ക് നേടിത്തന്ന സമ്പാദ്യം. കാര്യം പറയൂ. പണിയിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കാൻ കാരണം കാണിക്കാൻ. പിരിച്ചുവിടാനോ? എന്തിന്? അക്കൊരന്റെ തന്തയോട് പോയി ചോദിക്ക. അങ്ങനെ പറഞ്ഞാൽ പൊയ്ക്കോ അവിടുന്ന്. മാസ്റ്റർ ഒരലർച്ച. മാധവിയമ്മ മറുപുറത്തേക്ക് നീങ്ങി. അവർ പോയി അടുക്കള വാതിലുകളും ചാരിയിരുന്ന് കരഞ്ഞു.
4: എന്താ അമ്മേ?
3: രാധ ചോദിച്ചു.
4: ഒന്നുമില്ല. പിന്നെ എന്തിനാ കരയുന്നത്?
3: നീ അങ്ങോട്ട് പൊയ്ക്കോ. അതൊരു ശാസനയായിരുന്നു. രാധ ബാലാമണി സുഖക്കേടായി കിടക്കുന്ന മുറിയിലേക്ക് പോയി.
4: എന്തിന് രാധയെ അമ്മയെ അലട്ടുന്നത്?
3: ഒരു ക്ഷീണിച്ച സ്വരം പായിൽ നിന്ന് പുറപ്പെട്ടു. അതിന് രാധ സമാധാനം പറഞ്ഞില്ല. അവൾ തലയും താഴ്ത്തിയിരുന്നു. കരയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ ചുണ്ടു കടിച്ചമർത്തി. അന്ന് വൈകുന്നേരം കുഞ്ഞിരാമൻ അവിടെ വന്നപ്പോൾ രാധ അയാളോട് ചോദിച്ചു, അച്ഛൻ പറഞ്ഞോ?
4: എന്ത്?
3: രാധ കാര്യങ്ങൾ വിവരിച്ചു. കുഞ്ഞിരാമൻ മൂകനായി നിന്നതേയുള്ളൂ.
4: എന്താ ആലോചിക്കുന്നത്?
3: അവനെ കൊല്ലാൻ, ആ ഗുളികനെ.
4: അതുകൊണ്ടെന്താ രക്ഷ?
3: ഞാനൊരുത്തനല്ലേ നശിക്കൂ, നാട്ടുകാർക്ക് രക്ഷയായല്ലോ.
4: സാഹസമൊന്നും കാട്ടാതെ വല്ല വഴിയുമുണ്ടോ എന്ന് ആലോചിക്കൂ.
3: കുഞ്ഞിരാമൻ കുറച്ചുനേരം ചിന്തിച്ചിരുന്നിട്ട് ഇറങ്ങി നടന്നു. നേരെ മൊയ്തീൻ ഹാജിയുടെ അടുത്തു ചെന്ന് ഉണ്ടായതെല്ലാം പറഞ്ഞു. ഹാജി താടി തിരുമ്മി ആലോചിച്ചു.
5: ഇച്ചിരി ഇഷ്കാലുണ്ട്, ഒന്നുണ്ട്. കടലാസിമ്മില് കനം വെച്ചു കൊടുത്താല് ഈ എഴുതിയതൊക്കെ മായ്ക്കാം. പക്കെങ്കില് ഇനിയും എഴുതും. ഏത്? മേട്ട് സമാധാനം കൊടുക്കട്ടെ, ഒരു കജ്ജ് നോക്കാം.
3: കുഞ്ഞിരാമന് സമാധാനമായി. ഹാജിക്കും ചില പിടിവള്ളികളൊക്കെയുണ്ട്, അതിന്മേൽ പിടിച്ചു തൂങ്ങി കാര്യം നേടാം. അവൻ തിരക്കിട്ട് മാസ്റ്ററുടെ അടുത്തേക്ക് ഓടി.
4: എന്തു ചെയ്യാൻ വിചാരിക്കുന്നു?
3: ഒന്നും ചെയ്യാൻ ഭാവമില്ല.
4: അങ്ങനെയായാൽ പറ്റില്ലല്ലോ.
3: പറ്റും. ഞാൻ കൊല്ലങ്ങൾ കുറേയായി ഈ തൊഴിൽ തുടങ്ങിയിട്ട്. സ്കൂൾ മാസ്റ്ററായിരുന്നിട്ടുള്ള സമ്പാദ്യമൊക്കെ കണ്ടല്ലോ.
4: മതി.

0: എനിക്കും മടുത്തു, വയ്യാതാനും. ഞാനാരെയും ദ്രോഹിച്ചിട്ടില്ല, ആരുടെ കാലു പിടിക്കാനും തയ്യാറില്ല. എന്നാലും എന്നോട് പറയണ്ട, ഞാനുറച്ചു. അത് പറഞ്ഞപ്പോൾ രാമൻ മാസ്റ്റർ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവശത മൂർത്തീകരിച്ച പോലെ ഇരിക്കുന്ന മാസ്റ്ററുടെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ കൂടുതൽ നിർബന്ധിക്കാൻ കുഞ്ഞിരാമന് ധൈര്യം വന്നില്ല. ഒരായുഷ്കാലം മുഴുവൻ യത്നിച്ചിട്ട് ഇന്നുള്ള സമ്പാദ്യം ഒരു മാറാവ്യാധി മാത്രമാണ്. ഒരു നെടുവീർപ്പോടെ ആ ചെറുപ്പക്കാരൻ സ്ഥലം വിട്ടു. മാധവിയമ്മയ്ക്ക് അങ്ങനെ വിട്ടൊഴിയാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അവർ വീണ്ടും വീണ്ടും ഭർത്താവിനെ പ്രേരിപ്പിച്ചു നോക്കി. അയാൾ ഒരൊറ്റ പിടിത്തം, സാധിക്കില്ല, കുട്ടികളെ പുലർത്തണ്ടേ, ഞാൻ മരിച്ചാൽ അവരെങ്ങനെ കഴിയും? അതിനിനി അധിക താമസമില്ലാതാനും. നേരത്തെ തന്നെ പരിചയപ്പെടുന്നത് നന്ന. ആ കുടുംബിനി കണ്ണീർ തുടച്ച് കടന്നുപോയി.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: സമയം 8 മണി കഴിഞ്ഞ 35 മിനിറ്റ്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് രാമായണ മാസമാണല്ലോ. ഒട്ടനവധി ഗാനങ്ങൾ രാമായണത്തെ ആസ്പദമാക്കി മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് സ്വന്തമായുണ്ട്. അത്തരത്തിലുള്ള ചില ഗാനങ്ങൾ ഇന്ന് കേൾപ്പിക്കാം. യേശുദാസ് പാടിയത് ചിത്രം അയലത്തെ സുന്ദരി. ഗാനരചന മങ്കുമ്പ ഗോപാലകൃഷ്ണൻ. സംഗീതം ശങ്കർ ഗണേശ്.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
7: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ കേൾപ്പിക്കുന്നു നീലക്കടമ്പ് എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയ ഗാനത്തിന്റെ രചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവനു മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: കാർത്തിക് മാഷ മേനോനും പാടിയ ഗാനം ചിത്രം കീർത്തി ചക്ര. രചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം ജോഷ്വാ ശ്രീധാരൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇന്ന് ഈ ഒരു ഗാനം കൂടിയുണ്ട്. നമസ്തേ അനന്തപുരിയിൽ നജീം ഇർഷാദ് പാടിയത്, ചിത്രം ഓഫ് റോഡ്.

ഇന്നത്തെ നമസ്തേ അനന്തപുരി സമാപിക്കുകയാണ്. പരിപാടി ഇനി നാളെ രാവിലെ. അനന്തപുരി FM ന്റെ സ്റ്റുഡിയോയിൽ ദീപ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരും.

0: എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ആകാശവാണി അനന്തപുരി FM, സമയം 9:30.

പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ കേൾപ്പിക്കുന്നത് 2011-ലും 2020-ലും ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം കേൾപ്പിക്കുന്നു കാർത്തിക്കും മൃദുല വാര്യരും പാടിയ ഗാനം, ചിത്രം ചിൽഡ്രൻസ് പാർക്ക്. രചന ഹരി നാരായണൻ, സംഗീതം അരുൺരാജ്.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: ഗാനഭാരത്തിലെ അടുത്ത ഗാനം നജീം അർഷാദ് പാടിയത്, ചിത്രം ആദി. ഗാനമെഴുതിയത് BK ഹരിനാരായണൻ, സംഗീതം അനിൽ ജോൺസൺ.

0: ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
2: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.
3: ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂലൈ 20 തിങ്കൾ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565631. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496559631.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ,
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഗാനഭാരതത്തിൽ ഇനി ആട് ടൂലെ ഗാനം. കീർത്തനയും ശബരീഷും സിയാ ഉൾഹക്കും പാടിയത്. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇഗാനം ബിനി ശ്രീനിവാസൻ പാടിയത് ചിത്രം മാൻ മറിയ കലിപ്പിലാണ്. രചന മനോമഞ്ജൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: സമാപിച്ചു. 101.9 ആകാശവാണി അനന്തപുരി FM, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിക്രം 1-ന്റെ യാത്ര ചരിത്രപരമായ അധ്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേഗത്തിലും ആവശ്യാനുസരണവും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ 4-സ്റ്റേജ് റോക്കറ്റെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മറ്റന്നാൾ തുടങ്ങുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഫിൻലാൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാൻഡിലെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പാക് അധീന കശ്മീരിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതയെ യുഎൻ മനുഷ്യാവകാശ സംഘടന അപലപിച്ചു. മനുഷ്യക്കുരുതിയും സംഘർഷവും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വവും കാണിക്കണമെന്ന് യുഎൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ കൊയിലാണ്ടി നിയോജക മണ്ഡലം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ചിങ്ങപുരം CKG MHSS മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3-ാം ചരമവാർഷിക ദിനം. പുതുപ്പള്ളിയിൽ സ്മൃതി ദിനാചരണം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 1 മരണം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 16-വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരിച്ചത്. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ. ലോക 4-ാം നമ്പർ താരം ചൈനയുടെ ചെൻ യുഫേയായിരുന്നു സെമിഫൈനലിൽ സിന്ധുവിന്റെ എതിരാളി.

ഇപ്പോൾ പുത്തൻ പാട്ടുകൾ കേൾക്കാം. ആദ്യം ഡോസ് എന്ന ചിത്രത്തിലെ ഗാനം സ്വർണ കെ എസ് പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
2: എന്തുപറ്റി?
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
5: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: അടുത്ത പുത്തൻപാട്ട് ഇരുനിറം എന്ന ചിത്രത്തിലേത്. ശരത് S പാടിയ ഈ ഗാനത്തിന്റെ രചന അർജുൻ അംബ, സംഗീതം സാൻഡി.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സാർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും, സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഇനി സതീഷ് ജോസഫ് പാടിയ ഗാനം, ചിത്രം സാത്താൻ. ഗാനമെഴുതിയത് എസ് കൃഷ്ണജിത്, സംഗീതം വിഷ്ണു പ്രഭോവ.

0: മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 13,135 രൂപ നിരക്കിലും പവന് 560 രൂപ വർദ്ധിച്ച് 1,05,080 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
0: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

പ്രിയശ്രോതാക്കളെ, പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. ഇപ്പോൾ ബിജുബാലും സംഘവും പാടിയ ഒരു ഗാനമാണ്. രചന നിതീഷ് നടേരി, സംഗീതം ബിജുബാൽ. ചിത്രം സ്കൂൾ ചലേഹം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇനി കേൾക്കൂ നിധി പ്രവീൺ പാടിയ ഒരു പുത്തൻ പാട്ട്. ചിത്രം ലെമൺ മർഡർ. ഗാനമെഴുതിയത് ആദി ആനിച്ചൻ, സംഗീതം സജിത് ശങ്കർ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്, തീർന്നില്ല വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: പുത്തൻ പാട്ടുകൾ തുടരുന്നു. ഇനി സിത്താര കൃഷ്ണകുമാർ പാടിയ ഗാനം, ചിത്രം പൈതലാട്ടം. ഗാനമെഴുതിയത് കൈതപ്രം, സംഗീതം ലീല ഗിരീഷ് കുട്ടൻ.

ഇനി ശുക്രൻ എന്ന ചിത്രത്തിലെ ഗാനം ശങ്കർ മഹാദേവൻ, ശ്രീജ തുളസീധരൻ, ധന്യാ വിജയൻ ഇവർ പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം സ്റ്റിൽജു അർജുൻ.

ഒരു പുത്തൻ പാട്ടുകൂടി. ചിത്രം വലതുവശത്തെ കള്ളൻ. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു ശ്യാം, ഗായകർ കെ എസ് ചിത്ര, രാജ്കുമാർ രാധാകൃഷ്ണൻ.

0: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനമായ വിക്രം 1 ദൌത്യം രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും സംരംഭകത്വ മനോഭാവവും പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൂതനാശയങ്ങൾക്കും സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതെങ്ങനെയെന്ന് ദൌത്യം വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഡൽഹി ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നയിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരമാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. ഗവൺമെന്റിന്റെ നയപരമായ കാര്യത്തിൽ KSU അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് ചില രീതികളുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3-ാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ മന്ത്രിമാരും MPമാരും അടക്കം പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിക്കുന്ന പരിപാടി ഇന്ന് വർക്കലയിൽ. ചടങ്ങ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് തുടക്കമായി. പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. നാളെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 12 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: കർണാടക സംഗീതത്തിലെ മലയാള ഭാഷാകൃതികളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട പേരുകളിലൊന്നാണ് കണക്ക് ചെമ്പകരാമൻ കേശവപിള്ള എന്ന KC കേശവപിള്ളയുടേത്. കേശവീയം എന്ന മഹാകാവ്യവും ഹിരണ്യാസുരവധം, ശ്രീകൃഷ്ണ വിജയം എന്നീ ആട്ടക്കഥകളും രചിച്ച KC കേശവപിള്ളയുടെ രചനയിൽ പിറന്ന നിരവധി കൃതികളും ഭജനുകളും കേരളത്തിന്റെ കർണാടക സംഗീത പാരമ്പര്യത്തെ സമ്പന്നമാക്കുന്നു. 1868 ഫെബ്രുവരിയിൽ കൊല്ലത്തിനടുത്ത പരവൂരിൽ ജനിച്ച അദ്ദേഹം തന്റെ 45 വയസ്സ് മാത്രം നീണ്ട ജീവിതകാലം കൊണ്ട് അവശേഷിപ്പിച്ച കൃതികൾ ഇന്നും എത്രയോ സംഗീത സദസ്സുകളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. KC കേശവപിള്ളയുടെ രചനകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഏതാനും കൃതികൾ ഇന്ന് ഗാനകൈരളിയിലൂടെ നമുക്ക് കേൾക്കാം. നെയ്യാറ്റിൻകര വാസുദേവൻ എന്ന അനുഗ്രഹീത ഗായകന്റെ ശബ്ദത്തിലൂടെ.
3: ആദ്യമായി കേൾക്കാം വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന രചന. കുന്തളവരാളി രാഗം, ആദിതാളം.

0: കെ സി കേശവപിള്ള രചിച്ച് നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയ കൃതികളാണ് ഇന്ന് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
4: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
7: എന്തോറ്റി
6: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
8: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
9: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4,000 സ്വർണമോതിരങ്ങൾ.
8: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
9: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ.
6: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കാലപ്പാനി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും ഇളയരാജയും പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: എംആർടിയിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
2: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തുടർന്ന് കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസിപ്പച്ചൻ ഈണം നൽകി ചിത്ര പാടിയ ഗാനം. ചിത്രം കാക്കൂത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കൈതപ്രം എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം ചിത്രം മഴയത്തും മുൻപേ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പൂവച്ചൽ ഖാദറിന്റെ വരികൾ ജോൺസന്റെ സംഗീതം, എൻ ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം ദശരഥം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കടയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാം. വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 8281-420305. നമ്പർ ഒരിക്കൽ കൂടി: 8281-420305. സന്ദേശം അയക്കേണ്ട വിധം: ഇഷ്ടഗാനം, ചിത്രത്തിന്റെ പേര്, ഒപ്പം ശ്രോതാവിന്റെ പേരും സ്ഥലവും. അപ്പോൾ മറക്കാതെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കുക. കേൾക്കുക ഈണപ്പൂക്കട ഇന്നുച്ചയ്ക്ക് 1-2.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിൻഡീസ് ക്രിക്കറ്റ് താരം സർ ഗാർഫീൽഡ് സോബേഴ്സിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ദുഃഖമറിയിച്ചു. ഇന്നലെ ബാർബഡോസിലായിരുന്നു 89-കാരൻ സോബറിന്റെ അന്ത്യം. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോര പാത തുറന്നു. ഈ മാസം 7-ന് പാത തുറക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം.

അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും നിർമ്മാണ ജോലികൾ വൈകിയതിനെ തുടർന്ന് ഗതാഗതത്തിന് തുറന്ന് നൽകുന്നത് നീട്ടിവെക്കുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാം ചരമവാർഷികം പുതുപ്പള്ളിയിൽ ആചരിച്ചു. സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ സംഘടിപ്പിച്ച സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ വടകര മേഖല കേന്ദ്രീകരിച്ച് ഭക്ഷ്യ വ്യാപാരികൾക്ക് ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി KK രമ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ. സെമിഫൈനൽ ജയത്തോടെ ആഗോള റാങ്കിംഗിൽ 18 സ്ഥാനത്ത് നിന്നും 9 സിന്ധു നില മെച്ചപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 1 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ നവമാധുരി. ഇന്ന് നവമാധുരിയിൽ ആദ്യം ഇത്തിരി നേരം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം പാടിയത് വിശ്വജിത്, സിത്താര കൃഷ്ണകുമാർ. സംഗീതവും രചനയും നിർവഹിച്ചിരിക്കുന്നത് ബേസിൽ CJ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോ
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: നവമാധുരിയിൽ ഇനി കേൾക്കാം സൂരജ് സന്തോഷ് പാടിയ ഗാനം. ചിത്രം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, വിനായക് ശശികുമാറിന്റെ വരികൾ, PS ജയഹരിയുടെ സംഗീതം.

ഗാനരചന സുഹേൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്. സഞ്ജിത് ഹെഗ്ഡെയും അനില രാജീവും പാടിയ ഗാനം ചിത്രം ഓടും കുതിര ചാടും കുതിര.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: നവമാധുരിയിൽ അടുത്ത ഗാനം പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിലേതാണ്. വിശാൽ മിശ്ര, ആവണി മൽഹാർ എന്നിവർ പാടിയ ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ജേക്സ് ബിജോയ്.

സർവം മായ എന്ന ചിത്രത്തിന് വേണ്ടി മനു മഞ്ജിത്തും ആരൺ മാത്യുവും എഴുതിയ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരൻ ഈണം നൽകി. ചിന്മയി ശ്രീപാദ, ജസ്റ്റിൻ പ്രഭാകരൻ എന്നിവർ പാടിയ ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സുപ്രീം തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: നവമാധുരിയിൽ അടുത്ത ഗാനം തുടക്കം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം പാടിയത് സുജാത. ഗാനരചന കൈതപ്രം, സംഗീതം ബണി ഇഗ്നീഷ്യസ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കുടയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രോതാക്കൾക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 8281-420-305. നമ്പർ ഒരിക്കൽ കൂടി: 8281-420-305. സന്ദേശം അയക്കേണ്ട വിധം, ഇഷ്ടഗാനം, ചിത്രത്തിന്റെ പേര്, ഒപ്പം ശ്രോതാവിന്റെ പേരും സ്ഥലവും. അപ്പോൾ മറക്കാതെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കുക. കേൾക്കുക ഈണപ്പൂക്കുട ഇന്ന് ഉച്ചയ്ക്ക് 1-2. നവമാധുരിയിൽ ഇനി കേൾക്കാം തൃശങ്കു എന്ന ചിത്രത്തിലെ ഗാനം. മനു മഞ്ജിത്തിന്റെ വരികൾ, ജി ഉണ്ണിത്താന്റെ സംഗീതം, പാടിയത് നിതിൻ രാജും നിത്യാമാമനും.

0: ഇതുവരെ കേട്ടത് നവമാധുരി.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.
0: ആകാശവാണി അനന്തപുരി FM 101.9.
3: ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഷാഹിന മോൾ എസ് സംസാരിക്കുന്നു.
4: സ്ത്രീകളുടെ ജീവിതത്തിലെ സ്വാഭാവിക ജൈവപ്രക്രിയയായ ആർത്തവം സ്ത്രീ ശരീരത്തിന്റെ ഹോർമോൺ സന്തുലിതാവസ്ഥയുടെയും പൊതുവായ ആരോഗ്യത്തിന്റെയും പ്രത്യുൽപാദന ശേഷിയുടെയും പ്രധാന സൂചികയാണ്. ചിലപ്പോഴെങ്കിലും ആർത്തവചക്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ ആകാം. ആർത്തവകാല ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയും മുമ്പ് ഒരു നോർമൽ അല്ലെങ്കിൽ സ്വാഭാവിക ആർത്തവത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 28 ദിവസത്തെ ഇടവേളകളിൽ ഉണ്ടാകുന്നതും 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതും അധികമായ വേദനയോ അമിതമായ രക്തസ്രാവമോ കൂടാതെ ഒരു സ്ത്രീയുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കാത്ത വിധത്തിൽ ആണ് സ്വാഭാവികമായ ആർത്തവം സംഭവിക്കേണ്ടത്. ഈ സ്വാഭാവിക രീതികളിൽ നിന്നുമുള്ള വ്യതിയാനങ്ങളെ പൊതുവായി ആർത്തവ വൈകല്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു.

28 ദിവസത്തെ ഇടവേളകളിൽ ഉണ്ടാവുന്നതും 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതും അധികമായ വേദനയോ അമിതമായ രക്തസ്രാവമോ കൂടാതെ ഒരു സ്ത്രീയുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കാത്ത വിധത്തിൽ ആണ് സ്വാഭാവികമായ ആർത്തവം അഥവാ നോർമൽ മെൻസ്ട്രേഷൻ സംഭവിക്കുന്നത്. ഈ സ്വാഭാവിക രീതികളിൽ നിന്നുമുള്ള വ്യതിയാനങ്ങളെ പൊതുവായി ആർത്തവ വൈകല്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭൂരിഭാഗം പെൺകുട്ടികൾക്കും 12-നും 14-നും ഇടയിലുള്ള പ്രായത്തിലാണ് ആദ്യമായി ആർത്തവം സംഭവിക്കുന്നത്. ആർത്തവ വിരാമം ഏതാണ്ട് 45 മുതൽ 55 വയസ്സിനിടയിൽ സംഭവിക്കുകയും ചെയ്യുന്നു. ആർത്തവചക്രം എന്നത് 28 ദിവസത്തെ ഇടവേളകളിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴും 21-നും 35-നും ഇടയിലുള്ള ഇടവേളകൾ നോർമലായി ആണ് നാം അംഗീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളിൽ ആർത്തവ ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ഗണ്യമായി വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, വ്യായാമക്കുറവ്, പരിസ്ഥിതി മലിനീകരണം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തെയും പ്രത്യുൽപാദനക്ഷമതയെയും എങ്ങനെ ബാധിക്കുന്നു എന്നും ആയുർവേദ ശാസ്ത്രവും ആധുനിക വൈദ്യവും ഈ വിഷയത്തെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. ക്രമമായ ആർത്തവം അണ്ഡാശയങ്ങളിൽ ക്രമമായി അണ്ഡങ്ങൾ വളർച്ച പൂർത്തിയാക്കുന്നതിന്റെയും ഗർഭാശയത്തിലെ ഗർഭശയ്യ അഥവാ എൻഡോമെട്രിയം ക്രമമായി വളരുകയും മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യുന്നതിന്റെ അടയാളവുമാണ്. കൂടാതെ ഇത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥികളിൽ നിന്നും അണ്ഡാശയത്തിൽ നിന്നും പുറപ്പെടുന്ന ഹോർമോണുകളുടെ ഏകോപിതമായ പ്രവർത്തനങ്ങളുടെ ലക്ഷണവും ആണ്. ഇവയിൽ ഏതെങ്കിലും ഘടകങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും. ഡിലേഡ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം വൈകുക, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം നിലയ്ക്കുക അല്ലെങ്കിൽ അമെനോറിയ, ക്രമരഹിതമായ ആർത്തവം അഥവാ ഇറഗുലർ മെൻസ്ട്രേഷൻ, അമിത രക്തസ്രാവം അഥവാ മെനറാജിയ, കുറഞ്ഞ രക്തസ്രാവം അഥവാ സ്കാൻഡി മെൻസ്ട്രേഷൻ, അതിതീവ്രമായ ആർത്തവ വേദന അഥവാ ഡിസ്മെനോറിയ, ഇവയൊക്കെയാണ് സാധാരണയായി കാണപ്പെടുന്ന ആർത്തവ ക്രമക്കേടുകൾ. ആർത്തവം വൈകുക അഥവാ വരാതിരിക്കുക അല്ലെങ്കിൽ ക്രമരഹിതമായി വരിക എന്നിവയൊക്കെ PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ള സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്. PCOS ഉള്ളവരിൽ അണ്ടോൽപാദനം ക്രമമായി നടക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണമായി തീരുന്നത്. ഇവ ഭാവിയിൽ ഗർഭധാരണം വൈകുന്നതിനോ വന്ധ്യതയ്ക്കോ കാരണമായി തീരാറുണ്ട്. PCOD പോലുള്ള അവസ്ഥകൾ ഇന്നത്തെ വ്യായാമരഹിത ജീവിത രീതികൾ പിന്തുടരുന്നവരിലും ഉയർന്ന കലോറി മൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലും കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ക്രമമായി ചിട്ടപ്പെടുത്തിയ വ്യായാമ രീതികളും ഭക്ഷണ ക്രമീകരണവും ശരിയായ രീതിയിലുള്ള ഉറക്കം ഉൾപ്പെടെയുള്ള ദിനചര്യകളും ഈ അവസ്ഥയെ മറികടക്കുവാൻ സ്ത്രീകളെ സഹായിക്കും. സപ്തസാരം കഷായം, വരണാദി കഷായം, കാഞ്ചനാര ഗുൽഗുലു തുടങ്ങിയ ഔഷധങ്ങൾ വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നത് രോഗികൾക്ക് വളരെ നല്ല റിസൾട്ട് നൽകാറുണ്ട്. അമിതഭാരം നിയന്ത്രിക്കുക, BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് കൺട്രോൾ ചെയ്യുക, അമിതമായ പഞ്ചസാര, ഉപ്പ്, അന്നജങ്ങൾ ഇവ നിയന്ത്രിക്കുക, ഇവയൊക്കെ ഈ മെറ്റബോളിക് ഡിസോർഡറിനെ നിയന്ത്രിക്കുവാൻ സഹായിക്കും. അമിതവണ്ണം, മുഖക്കുരു, മുടികൊഴിച്ചിൽ, അമിത രോമ വളർച്ച ഇവയോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന PCOD എന്ന ഈ അവസ്ഥ കൗമാരപ്രായത്തിലും യൗവനത്തിലും സ്ത്രീകളിൽ വളരെ മാനസിക സമ്മർദ്ദം ആണ് സൃഷ്ടിക്കുന്നത്. ആരോഗ്യകാര്യ വിദഗ്ധന്റെ അനുഭാവപൂർണമായ പെരുമാറ്റവും തുടർച്ചയായുള്ള ചികിത്സാ പുരോഗതി വിലയിരുത്തലും ഈ അവസ്ഥയെ മറികടക്കുന്നതിന് ആവശ്യമാണ്. ആർത്തവകാലത്തെ അമിതമായ വേദന അഥവാ ഡിസ്മെനോറിയയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രോഗമാണ് എൻഡോമെട്രിയോസിസ്. ആയുർവേദ ശാസ്ത്രം ഇതിനെ വാതികി, ഉദാവർത്ത എന്നിങ്ങനെയുള്ള അവസ്ഥകളിലാണ് ഉൾപ്പെടുത്തി പറയുന്നത്. ആർത്തവ സമയത്ത് അസഹനീയമായ വേദന അനുഭവപ്പെടുന്ന സ്ത്രീകളിൽ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് തുടങ്ങിയ രോഗാവസ്ഥകൾ കണ്ടെത്താറുണ്ട്. ഗർഭാശയത്തിനുള്ളിലെ എൻഡോമെട്രിയം എന്ന പാളി, ഗർഭാശയത്തിന് പുറമേയുള്ള ഭാഗങ്ങളായ ഗർഭാശയ ഭിത്തി, അണ്ഡാശയങ്ങൾ, ഫലോപ്പിയൻ ട്യൂബ്, ബ്രോഡ് ലിഗമെന്റ്, പെൽവിക് ക്യാവിറ്റി എന്നിവിടങ്ങളിൽ വളരുകയും ആർത്തവ സമയത്ത് ഈ ഭാഗങ്ങളിലും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രക്തസ്രാവത്തിന് പുറത്തേക്ക് ഒഴുകിപ്പോകുവാനാവാത്തതിനാൽ ശരീരത്തിൽ കെട്ടിനിൽക്കുകയും ശക്തമായ വേദനയ്ക്കും വീക്കത്തിനും കാരണമാകുകയും ചെയ്യുന്നു. ഇത് ഫലോപ്യൻ ട്യൂബുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനും അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനും കാരണമായി വന്ധ്യതയ്ക്ക് വഴിവെക്കുന്നു. അഡിനോമയോസിസിൽ ഗർഭാശയ ഭിത്തിയിൽ വളരുന്ന എൻഡോമെട്രിയം കോശങ്ങൾ ഗർഭാശയ ഭിത്തിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റുകയും അമിതമായ രക്തസ്രാവം, കടുത്ത ആർത്തവവേദന, അടിവയറ്റിൽ ഭാരം ഇവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. റിപ്രൊഡക്റ്റീവ് ഏജിൽ ഉണ്ടാകുന്ന ഈ രോഗങ്ങൾ പലപ്പോഴും സ്ത്രീയുടെ ഗർഭധാരണ ശേഷിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. സുകുമാര കഷായം, സുകുമാരഘൃതം, ഗന്ധർവ ഏരണ്ടം പോലെയുള്ള മരുന്നുകൾ, സ്നേഹപാനം, സ്വേദനം, കഷായവസ്തി, ഉത്തരവസ്തി പോലെയുള്ള ചികിത്സാക്രമങ്ങൾ, ഇവ ഈ രോഗാവസ്ഥകളെ തരണം ചെയ്യുന്നതിനും രോഗിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും.
ഒരു സ്ത്രീരോഗ വിദഗ്ധന്റെ മേൽനോട്ടം

0: ചികിത്സയ്ക്ക് അത്യാവശ്യവുമാണ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധകൾ മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ചികിത്സിക്കപ്പെടാതെ തുടരുന്ന അണുബാധകൾ ഗർഭാശയത്തെയും ഫലോപ്യൻ ട്യൂബുകളെയും ബാധിക്കാം. തുടർച്ചയായി അടിവയർ വേദന, പനി, യോനി സ്രാവങ്ങൾ, ലൈംഗിക ബന്ധ സമയത്തെ വേദന ഇവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഫലോപ്യൻ ട്യൂബുകളിൽ സ്ഥിരമായി കേടുപാടുകൾ ഉണ്ടാക്കുന്നതിനും ഹൈഡ്രോസാൽപിങ്സ്, പയോസാൽപിങ്സ്, ട്യൂബൽ ബ്ലോക്ക് ഇവയ്ക്കും ഇത് കാരണമായി തീരാറുണ്ട്. കാലക്രമേണ ഇവ വന്ധ്യതയിലേക്ക് നയിക്കാം. ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി രോഗങ്ങളിൽ കൃത്യമായ ആയുർവേദ ചികിത്സ രോഗത്തിൽ നിന്ന് പരിപൂർണ മുക്തി നൽകുന്നതിനും അവയുടെ കോംപ്ലിക്കേഷൻസായ ട്യൂബൽ ഡിഫെക്ട്സ് ഉണ്ടാകാതെ തടയുന്നതിനും സഹായിക്കും. അവഗാഹസ്വേദം, കഷായവസ്തി, വിരേചനം തുടങ്ങിയ ചികിത്സാക്രമങ്ങൾ ഒരു സ്ത്രീരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ ചെയ്യാവുന്നതാണ്. ആർത്തവക്രമക്കേടും വന്ധ്യതയും. ഒരു സ്ത്രീയുടെ ആർത്തവം ക്രമമായിരിക്കുമ്പോൾ സാധാരണയായി അണ്ടോൽപാദനവും ക്രമമായിരിക്കും. എന്നാൽ ആർത്തവക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ അണ്ടോൽപാദനത്തിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. PCOD, എൻഡോമെട്രിയോസിസ്, തൈറോയിഡ് രോഗങ്ങൾ, അമിതവണ്ണം, മാനസിക സമ്മർദ്ദം ഇവയെല്ലാം ആർത്തവക്രമക്കേടുകൾക്കും തുടർന്ന് വന്ധ്യതയ്ക്കും കാരണമായിത്തീരുന്നു. ജീവിതശൈലി മാറ്റങ്ങളും ആർത്തവ ആരോഗ്യവും പരസ്പരം കൂടിച്ചേർന്നവയാണ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ഇരുന്നു മാത്രമുള്ള ജോലികൾ, മൊബൈൽ ഫോൺ ഉപയോഗം, വൈകിയുള്ള ഉറക്കം, വ്യായാമക്കുറവ് എന്നിവ ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുകയും ആർത്തവക്രമക്കേടിന് കാരണമാകുകയും ചെയ്യുന്നു. പഠന സമ്മർദ്ദം, ജോലി സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവ സ്ത്രീകളിൽ ഉത്കണ്ഠയും വിഷാദവും വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിനെ കൂട്ടുകയും ചെയ്യുന്നു. ഇത് അണ്ടോൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ചുരുക്കത്തിൽ, ദിനചര്യയ്ക്കും ശരീര ആരോഗ്യത്തിനും വ്യായാമത്തിനും ഉറക്കത്തിനും വേണ്ടതായ പ്രാധാന്യം സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ നൽകേണ്ടതാണ്. സ്ത്രീകളുടെ ആരോഗ്യം കുടുംബത്തിന്റെ ആരോഗ്യവും സമൂഹത്തിന്റെ ആരോഗ്യവുമാണ്. ഇന്ന് ആർത്തവകാല അവധി പോലെയുള്ള സംരംഭങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ സ്ത്രീകൾക്കായി ഏർപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണം, കൃത്യമായ ഉറക്കം, സ്ഥിരമായ വ്യായാമം, മാനസിക ആരോഗ്യ സംരക്ഷണം എന്നിവയിലൂടെ പല ആർത്തവ ക്രമക്കേടുകളെയും തടയുന്നതിനും ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിനും കഴിയും. ആയുർവേദ ചികിത്സ തേടുമ്പോൾ ക്വാളിഫൈഡായ ഒരു സ്ത്രീരോഗ ചികിത്സകന്റെ സഹായം തേടുകയും കൃത്യമായ തുടർ ചികിത്സകളിലൂടെ തുടർച്ചയായി ആർത്തവകാല ആരോഗ്യം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും.
1: ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഷാഹിന മോൾ എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ദൃശ്യം 2 എന്ന ചിത്രത്തിനുവേണ്ടി സൊനോബിയ സഫർ പാടിയ ഗാനം, വിനായക് ശശികുമാറിന്റെ വരികൾ, അനിൽ ജോൺസന്റെ സംഗീതം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ച് ഇന്ത്യ ചരിത്രം കുറിച്ചത്. കോട്ടയം കടുതുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകിട്ട് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് ആശ്വാസമാകും. ലഹരി മാഫിയ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് ഓടി ഒളിക്കുന്ന സ്ഥിതിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ദൃശ്യമാവുന്നതെന്ന് രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് ശേഷം 10% റോഡ് അപകടങ്ങളും 9% അതിക്രമങ്ങളും കുറഞ്ഞുവെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷികത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായിരുന്നു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്

പ്രസിഡന്റ് ഷോൺ ജോർജ് സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. വഖഫ് ബോർഡും ബോർഡ് അംഗങ്ങളും ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ തന്റെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷോൺ ജോർജിന്റെ തടസ്സഹർജി. ഗാസയിൽ ശവസംസ്കാര ചടങ്ങിനിടെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 22 പേർക്ക് പരിക്കേറ്റു. നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഔദ ആശുപത്രി മരണം.

ജോർജിന്റെ തടസ്സഹർജി. ഗാസയിൽ ശവസംസ്കാര ചടങ്ങിനിടെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 22 പേർക്ക് പരിക്കേറ്റു. നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഔദ ആശുപത്രി മരണം കൊല്ലപ്പെട്ടു, 22 പേർക്ക് പരിക്കേറ്റു. നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഔദ ആശുപത്രി മരണം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഈണപ്പൂക്കുട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഈണപ്പൂക്കുട ആരംഭിക്കുകയാണ്. വേഗം തന്നെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയച്ചോളൂ. സന്ദേശങ്ങൾ അയക്കേണ്ട വിധം ഇതാണ്: ഇഷ്ടഗാനം, ചിത്രത്തിന്റെ പേര്, അയക്കുന്ന ശ്രോതാവിന്റെ പേരും സ്ഥലവും എന്നിവ ഉൾപ്പെടുത്തി അയക്കേണ്ട നമ്പർ 8281-4203-05. നമ്പർ ഒരിക്കൽ കൂടി 8281-4203-05. ഈ നമ്പറിലേക്ക് വേഗം തന്നെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയച്ചോളൂ.

ഇന്ന് ഇണപ്പുക്കിടയിൽ ആദ്യഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ചലിൽ നിന്നും പ്രിയ ശ്രോതാവ് കൃഷ്ണകുമാറാണ്. ചിത്രം ചോറ്റാനിക്കര അമ്മ, മനസ്സു മനസ്സിന്റെ കാതൽ രഹസ്യങ്ങൾ എന്നു തുടങ്ങുന്ന ഗാനമാണ് ഈ ഗാനം എഴുതിയത് ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം നൽകിയത് ആർ കെ ശേഖർ, പാടിയത് യേശുദാസും പി സുശീലയും. പ്രിയ ശ്രോതാവ് കൃഷ്ണകുമാറിന്റെ ഇഷ്ടഗാനം ഇതാ.

അടുത്ത ഗാനം ആവശ്യപ്പെട്ട് ഈണപ്പൂക്കുടയിലേക്ക് സന്ദേശമയച്ചിരിക്കുന്നത് പ്രാവച്ചമ്പലം മുട്ടുമൂട് നിന്നും സുനിൽ, അനിത, അമ്പാടി എന്നിവരാണ്. ഇവരാവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മൗനമേ നിറയൂ എന്ന ഗാനമാണ്. ചിത്രം തകര. എസ് ജാനകി പാടിയ ഈ ഗാനം എഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തുപറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
0: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
0: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
6: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
5: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: തുടർന്ന് കേൾക്കാം ഈണപ്പൂക്കുട. അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് നാവായിക്കുളത്ത് നിന്നും തങ്കരാജാണ്. പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഗോപിക വസന്തം എന്ന് തുടങ്ങുന്ന ഗാനമാണ്, ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും. വരികൾ കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ചൂള എന്ന ചിത്രത്തിലെ സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു മണമ്പൂരിൽ നിന്നും അജിത. പ്രിയ ശ്രോതാവിന്റെ ഇഷ്ടഗാനമേതാ. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈണപ്പൂക്കടയിൽ ഇനി കേൾക്കാം അന്ന എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പുലിപ്പാറയിൽ നിന്നും ഷിബു. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ, ഗാനം പാടിയത് യേശുദാസും ചിത്രയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈണപ്പൂക്കട തുടരുന്നു. കൂടെവിടെ എന്ന ചിത്രത്തിലെ പൊന്നുരുകും പൂക്കാലം എന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാര്യവട്ടത്ത് നിന്നും സുധാ ഇബ്രാഹിം, ആൻസി, ജെറിൻ, അബിൻ എന്നിവരാണ്. പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനം നമുക്ക് ആസ്വദിക്കാം. ഈ ഗാനം എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് ജോൺസൺ, പാടിയത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈണപ്പൂക്കുട. കാസർഗോഡ് നിന്നും ശൈലേഷ് പണ്ഡിത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കടലറിയാതെ എന്ന് തുടങ്ങുന്നു ചിത്രം കണ്ണൂർ. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ഗാനം പാടിയത് യേശുദാസും ചിത്രയും. കാസർഗോഡ് നിന്നും ശൈലേഷ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഈണപ്പുക്കുടയിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് കുറവങ്ങണത്ത് നിന്നും അച്യുത് വിനായക്കാണ്. ഈ ഗാനം ഒരു പാട്ടിൻ കാറ്റൽ എന്ന് തുടങ്ങുന്നു. ചിത്രം ദുബായ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. പാടിയത് സുജാത, ശ്രീനിവാസ്, നിഖിൽ എന്നിവരാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗായത്രി എന്ന ചിത്രത്തിലെ തങ്കത്തളികയിൽ എന്നു തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഈണപ്പൂക്കുടയിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് കൊല്ലത്ത് നിന്നും ബിജു. പ്രിയ ശ്രോതാവ്, ബിജുവിന്റെ ഇഷ്ടഗാനം നമുക്ക് ആസ്വദിക്കാം. ഈ ഗാനം പാടിയത് യേശുദാസ്, വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മെഡിക്കൽ കോളേജ് തുരുവിക്കിൽ നിന്നും സതീഷ് കുമാർ, സുമ, അനു, അശ്വനാഥ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇണപ്പുക്കിടയിൽ ഇനി. സന്ധ്യ കണ്ണീരിതന്തേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് എസ് ജാനകി പാടിയ ഗാനം. ചിത്രം മദനോത്സവം. ONV കുറിപ്പിന്റെ വരികൾ സലിൽ ചൌധരിയുടെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഈണപ്പൂക്കട ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടഗാനങ്ങളുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് വാണി രാജേന്ദ്ര. ഈണപ്പൂക്കട വീണ്ടും നാളെ 1-2.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൽദോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഭീകരവാദത്തോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഇന്ത്യയുടെ ഉറച്ച തീരുമാനവും പ്രവർത്തനവുമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഫോഴ്സസ് ഫെസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതോടെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് തുറമുഖത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറും. സംസ്ഥാനത്തെ ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരുറയ്ക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഓപ്പറേഷൻ തൂഫാനിലൂടെ വൻ മുന്നേറ്റം നടത്താനായി എന്ന് അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. KSU പരിധി വിട്ട് പോകരുതെന്ന് മന്ത്രി AP അനിൽകുമാർ. KSU അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാമെന്നും എന്നാൽ എല്ലാറ്റിനും ഒരു പരിധിയുണ്ടെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. നിയമങ്ങളുടെയും സാങ്കേതികത്വത്തിന്റെയും നൂലാമാലകളിൽപ്പെട്ട് സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടരുതെന്ന് ബോധത്തോടെ പ്രവർത്തിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മന്ത്രി റോജി എം ജോൺ. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ ചിന്തരവി പുരസ്കാരം ചലച്ചിത്ര താരം ഭാവനയ്ക്ക്. 50,000 രൂപ, ശില്പം, പ്രശസ്തി പത്രം എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി വൈകിട്ട് 5 മണിക്ക്.

0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ശാസ്ത്രജ്ഞയാണ് എന്ന് പറയാം. റേഡിയേഷൻ ബയോളജിസ്റ്റ് ആണ്, എക്സ്പെരിമെന്റൽ ഓങ്കോളജിസ്റ്റ് ആണ്, ഹിപ്നോ തെറാപ്പിസ്റ്റ് ആണ് ഡോക്ടർ ഉമാദേവി പി.
1: രാജസ്ഥാൻ സർവകലാശാലയിലും മണിപ്പാൽ അക്കാഡമി ഓഫ് സയൻസസിലും ഭോപ്പാലിലെ ജവഹർലാൽ നെഹ്റു ക്യാൻസർ ഹോസ്പിറ്റലിലും ജോലി ചെയ്തിട്ടുള്ള ഡോക്ടർ ഉമാദേവി മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിലെ റേഡിയോ ബയോളജി വിഭാഗം സ്ഥാപക വകുപ്പ് മേധാവിയായും സേവനമനുഷ്ഠിച്ചു. ധാരാളം അവാർഡുകളും നാഷണൽ അക്കാഡമി ഓഫ് സയൻസസിന്റെ ഫെലോഷിപ്പും ഡോക്ടർ ഉമാദേവിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിപ്നോ തെറാപ്പിസ്റ്റായി പ്രവർത്തിച്ചു വരുന്നു. ഡോക്ടർ ഉമാദേവിയുമായി സംസാരിക്കുന്നത് ഐശ്വര്യ.
0: നമസ്കാരം.
2: നമസ്കാരം.
0: കേരള സർവകലാശാലയിൽ നിന്ന് MSc എടുത്തതിനു ശേഷം റേഡിയേഷൻ ബയോളജി എന്നുള്ളതായിരുന്നു PhD. അത് 1964. ഈ റേഡിയേഷൻ ബയോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖ ആ സമയത്ത് എത്രത്തോളം ആളുകൾക്ക് പരിചിതമായിരുന്നു? അതെങ്ങനെയാണ് അതിലേക്ക് പോകുന്നത്?
2: ശരിക്കും എനിക്കും പരിചിതമല്ലായിരുന്നു. അങ്ങനെ ഒരു ശാഖ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിലാണ് റേഡിയേഷന്റെ വർക്ക് മുഴുവൻ നടന്നിരുന്നത്. അതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷനാണ്. ഇതിനെപ്പറ്റി അധികം അപ്പം ഞാൻ MSc ചെയ്തപ്പോൾ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ബ്രദേഴ്സ് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ബ്രദറിനെ കൊണ്ടുപോയി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അത് റിസർച്ച് സ്കോളേഴ്സിന് ഒരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യാനായിട്ട്, അറ്റോമിക് എനർജിയുടെ പ്രോജക്റ്റ്. അതിൽ റേഡിയേഷൻ ബയോളജിയാണ് സബ്ജക്ട്. അപ്പോൾ എന്തൊരു ക്യൂരിയോസിറ്റി തോന്നി, ഇതിനെപ്പറ്റി അറിയാനുള്ള ഒരാഗ്രഹം തോന്നി. ഇങ്ങനെ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല കഥയും. പിന്നെ കുറച്ച് ലിറ്ററേച്ചർ നോക്കാം, അന്ന് ഇത്രയും ലിറ്ററേച്ചറും ഇല്ല, വായിക്കാനും അധികമില്ല. അപ്പം അതെല്ലാം വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടി. പിന്നെ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി വെയിറ്റ് ചെയ്യാതെ അതിൽ പോയി ജോയിൻ ചെയ്തു. അപ്പം അവിടെ ചെന്നപ്പോഴ് അവിടുത്തെ ഒരു പ്രൊഫസർ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് അവിടെ നിന്ന് റേഡിയേഷനെ പറ്റി പഠിച്ച് വന്ന് ഒരു ലാബ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ പ്രോജക്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പം അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു കണ്ടത്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ PhD എടുത്തു.
0: വേറെ സ്ത്രീകളുണ്ടായിരുന്നോ?
2: ഞാൻ പോയത് രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയിലാണ്. രാജസ്ഥാനിലെ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ വളരെ കുറവായിരുന്നു. സ്ത്രീകൾ ഹയർ സ്റ്റഡീസിന് പോയിരുന്നില്ല. ഈവൻ MSc വളരെ ബുദ്ധിമുട്ടായിരുന്നു സ്ത്രീകൾ. പിന്നെ കോച്ചിക്കേഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ PhD, ഐ വാസ് എ ഫസ്റ്റ് ഗേൾ സ്റ്റുഡൻറ്റ്. അവിടെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യത്തെ ഗേൾ സ്റ്റുഡൻ്റ് ആയിരുന്നു, ആദ്യത്തെ PhD ഗേൾ സ്റ്റുഡൻ്റ് ആയിരുന്നു, ബാക്കി ബോയ്സ് ആയിരുന്നു. പിന്നെ MSc തന്നെയാണെങ്കിലും അവർ വളരെ ബുദ്ധിമുട്ടിയിട്ട്, മാർക്ക് കൺസെഷൻ ഉണ്ടായിരുന്നു, ഫീസ് ഇല്ലായിരുന്നു. എനിക്കൊന്നും ഫീസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല PhD. എന്നുവെച്ചാൽ നമ്മളെ ഗേൾസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസ് വേവിച്ചെത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ PhD ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ബാക്കി സ്റ്റുഡൻസ് വരാൻ തുടങ്ങി. ഇപ്പം ധാരാളം ഗേൾസ് വരുന്നുണ്ട്. ഞാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, കുറേ മിത്സ് ഉണ്ടായിരുന്നു. ഗേൾസ് അത് റേഡിയേഷൻ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് കുട്ടികളുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ മിത്സൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. എനിക്കിതിനെ പറ്റി അറിയണമെന്ന് ഒരു ഇൻട്രസ്റ്റ് വന്നു, ക്യൂരിയോസിറ്റി വന്നു. പിന്നെ ഞാൻ PhD ചെയ്തു അവിടെ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്തത് ആദ്യം ജപ്പാനിലായിരുന്നു പോയത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ റേഡിയേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എനിക്കിവിടെ എൻ്റെ റീഡേഴ്സ് സെലക്ഷൻ വന്ന് പിന്നെ റീഡേഴ്സ് സെലക്റ്റഡ് ആയി. പിന്നെ എനിക്ക് പ്രൊബേഷൻ പീരീഡ് ആയിരുന്നു ഒരു വർഷം. അത് കഴിഞ്ഞ് പോസ്റ്റ് ഡോക് ചെയ്തത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലൊരു റേഡിയേഷൻ ബയോളജി സെക്ഷൻ, അവരുടെ SN യൂണിവേഴ്സിറ്റിയുടെ റേഡിയേഷൻ ബയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ പോസ്റ്റ് ഡോക് ഒരു കൊല്ലം ചെയ്തത്. അപ്പോൾ കൂടുതൽ ടെക്നിക്സ് പഠിക്കാൻ ഇതിനെപ്പറ്റി അവിടെ നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു. ഒരുപാട് ഞാൻ ലൈബ്രറി ഉപയോഗിച്ചിരുന്നു. നമ്മുടെ ഇവിടെ അന്ന് ലൈബ്രറിയിലൊന്നും ബുക്സും ജേണൽസും കിട്ടില്ലായിരുന്നു. പിന്നെ ഇന്നത്തെ ഫെസിലിറ്റീസ് ഇല്ല നമുക്ക്. അപ്പോൾ ഞാൻ ചിലപ്പോൾ BRC ലൈബ്രറി അവിടെ പോകുമ്പോൾ പോവും, അല്ലെങ്കിൽ ഡൽഹിയിലെ നാഷണൽ മെഡിക്കൽ ലൈബ്രറി ഉണ്ട്, അവിടെ കുറച്ചതൊക്കെ കണ്ടു അതിൽ പോകും. എവിടെ പോയാലും ഞാൻ ലൈബ്രറിയിൽ പോയിന്ന് ഒരുപാട് ഞാൻ ലിറ്ററേച്ചർ കളക്ട് ചെയ്യുമായിരുന്നു.
0: അപ്പോൾ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടുകാരുടെ ഇതിനോടുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു?
2: ഞാൻ എന്റെ കുട്ടിയായിരുന്നപ്പോ അച്ഛൻ മരിച്ചു, 8 വയസ്സായിട്ടുള്ളൂ.
0: പിന്നെ ബ്രദേഴ്സാണ് ഇവിടെ തന്നെ, തിരുവനന്തപുരം തന്നെയായിരുന്നു.
2: അല്ലല്ല, ഞാൻ ജനിച്ചു വളർന്നത് മുരിങ്ങൂർ എന്ന് പറയും, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ചാലക്കുടി പുഴയുടെ തീരത്തുള്ള ഒരു സ്ഥലത്താണ്. അപ്പൊ അവിടെ സാധാരണ പഠിക്കുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ട

0: പക്ഷെ എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു.
1: നിങ്ങൾ എത്ര പേരായിരുന്നു?
0: ഞങ്ങൾ 7 കുട്ടികളാണ്. ഞാൻ യങ്സ്റ്റ് ആണ്. 4 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചതിന്റെ ബ്രദേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട് BSc ഞാൻ മഹാരാഷ്ട്രയിലാണ് ചെയ്തത്. അതിന് MSc പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ ബ്രദറിന് നമുക്ക് പിലാനി പറഞ്ഞേക്കാം. പിലാനിയില്ലെന്ന് ഒരുപാട് കുട്ടികളൊക്കെ വരുന്നു, അത് രാജസ്ഥാനിലാണ്. അപ്പൊ അമ്മ പറഞ്ഞു ഇവിടെ കിട്ടിയാൽ പഠിച്ചാൽ മതി. മഹാരാഷ്ട്രയിൽ തന്നെ എനിക്ക് MSc അഡ്മിഷൻ കിട്ടി. അപ്പോൾ പിന്നെ എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ടായില്ല. അവിടെ പഠിച്ചു. അതിന് PhD ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ ഡൽഹിയിലായിരുന്നു. ബ്രദർ പറഞ്ഞു എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകാം, അവിടെ ചെയ്താൽ മതി. പിന്നെ രാജസ്ഥാനിൽ നമ്മുടെ ഒരു ഫേറ്റ് എന്ന് പറയാം. നമ്മൾ രാജസ്ഥാനിന് വേണ്ടി പോയതല്ല, പക്ഷെ അവിടെ ഈ പുതിയ സബ്ജക്റ്റ് വന്നു, അതിൽ റിസേർച്ച് ചെയ്യാൻ പറ്റി. എൻ്റെ റിസേർച്ചിന് ആരും ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല അവരാരും. അത് കാരണം എനിക്കൊരു കുറച്ച് ഫ്രീഡം ഉണ്ടായിരുന്നു. മേ ബി ബിക്കോസ് ഞാൻ ഏറ്റവും താഴെ കുട്ടിയാണ്. 4 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക്. 3 ബ്രദേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു, ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ പഠിക്കണം എന്നുള്ള വരുമ്പോൾ എൻ്റെ അമ്മയും പഠിപ്പിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് പഠിക്കാൻ ആഗ്രഹം, പക്ഷെ അന്നത്തെ കാലത്ത് പഠിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ 2-ാമത്തെ ചേച്ചി ഇൻ്റർമീഡിയറ്റിനെ ജോയിൻ ചെയ്തപ്പോഴും കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ കല്യാണം കഴിഞ്ഞ് അന്നത്തെ കാലത്ത് അറിയാമല്ലോ, ചേച്ചിയുടെ ഹസ്ബൻഡ് ഡൽഹിയിലോ കൽക്കട്ടയിലോ എവിടെ ഉണ്ടായിരുന്നു, ഓടയ്ക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ ഞാനാണ്. അപ്പോൾ എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങ് പഠിക്കാൻ പോയി. പിന്നെ അതിന് എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സ്കോളർഷിപ്പിനാണ് പഠിച്ചത് മുഴുവൻ. അവിടെ PhD ചെയ്തതും അറ്റോമിക് എനർജിയുടെ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ മെറിറ്റ് സ്കോളർഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹൈസ്കൂളിൽ 8, 9, 10. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് അമ്മയാണെങ്കിലും ഒബ്ജക്റ്റ് ചെയ്തില്ല. ബ്രദേഴ്സ് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് നടന്നോട്ടെ, അല്ലാണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ എനിക്കൊരു ഫ്രീഡം കിട്ടി ആ സമയത്ത്.
1: പിന്നെ ഒരു വഴി എന്ന് പറയുന്നത് ഗവേഷണവും അധ്യാപനവും തന്നെയായിരുന്നു. ഈ ഒരു ഗവേഷണം അധ്യാപനം ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത്?
0: ഞാൻ രണ്ടും ആസ്വദിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ സ്റ്റുഡൻസ് നമുക്ക് പുതിയ സ്റ്റുഡൻസ് കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻസ്പിരേഷനാണ്. ഞാനിപ്പോൾ ചുമ്മാ പോയി ക്ലാസ് എടുത്ത് വരാം, ഞാൻ പ്രിപ്പയർ ചെയ്തൊക്കെ തന്നെയായിരുന്നു ക്ലാസ് എടുത്തത്. പിന്നെ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് കൗൺസിലിംഗ് ടൈപ്പാണ്, കൗൺസിലിംഗ് അങ്ങനെയൊന്നുമില്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വന്ന് പറയും. പിന്നെ അതുപോലെ എൻ്റെ ജൂനിയേഴ്സ്, ഞാൻ ലെക്ചറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും എൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള ഗേൾസിന് എൻകറേജ്മെൻറ്റ് കിട്ടാതെ രാജസ്ഥാനിൽ. ഞാൻ ആദ്യം 15 കൊല്ലം പഠിപ്പിച്ചത് രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പം ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് വേറെ പല പെൺകുട്ടികളും പിന്നെ ജോയിൻ ചെയ്തു. അപ്പം അവർക്ക് വോയിസ് ഇല്ല, അവർക്ക് പേടിയാണ് സീനിയർ പ്രൊഫസേഴ്സിനൊക്കെ സംസാരിക്കാൻ. അപ്പം അവരുടെ കാര്യങ്ങളൂടെ എൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പം ഞാൻ ചെന്ന് ഒരു വോയിസായിട്ട് ചെന്ന് പറയും. എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വേണ്ടി ബാധിക്കില്ല, പക്ഷെ ഇവർക്കൊക്കെ വേണ്ടി ബാധിക്കും. അപ്പം ഞാനൊരു അവർക്കൊരു ഒരു സപ്പോർട്ടായിട്ട് ഞാൻ ഇപ്പോഴും പറയും. അവർ രാജസ്ഥാനിലെ ചില ദീദി ആരനാണെന്ന് പറയും, അന്ന് എല്ലാവരും ദീദി എന്നാണ് വിളിക്കുന്നത് അവിടെ സീനിയേഴ്സിനെ, ചേച്ചി എന്നുള്ളതിലും. അപ്പോൾ ദീദിയാണ് ഇതിന് പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെ ഇപ്പോഴും പറയുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവിടെ, ഇച്ച കുട്ടികൾ. അപ്പോൾ അവർക്ക് റിട്ടയർ ചെയ്തു. എന്നാലും
1: സ്ത്രീകൾ അധികം കടന്നു ചെല്ലാത്ത മേഖലകളിലേക്ക് ആദ്യം പോകുന്ന സ്ത്രീകൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. എയർഫോഴ്സിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്ന കേട്ട് ലേഡീസ് ടോയ്ലറ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട ആവശ്യങ്ങൾ പോലും അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല, അതിന്റെ ആവശ്യം മുമ്പ് വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ?
0: ഞാൻ ഹോസ്റ്റലായിരുന്നു അവിടെ, ഗേൾസ് ഹോസ്റ്റൽ, നല്ല ഹോസ്റ്റലായിരുന്നു. പക്ഷേ ലേഡീസ് ടോയ്ലറ്റിന് ഒരുപാട് ഫീൽ ചെയ്തിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ്. രാജസ്ഥാനിൽ അന്നത്തെ കാലത്തൊക്കെ നമ്മളിപ്പോൾ ബസ്സിൽ 4-5 മണിക്കൂർ ട്രാവൽ ചെയ്യാൻ വെച്ചാൽ റൂറൽ ഏരിയയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഒന്നും ടോയ്ലറ്റ് ഇല്ല. അപ്പം നമ്മൾ വഴിക്ക് എവിടെയെങ്കിലും ബസ് നിർത്തും, ഏതെങ്കിലും മരത്തിൻ്റെ പിന്നിൽ ചെന്നിരിക്കണം. അങ്ങനെ ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. വെച്ചാൽ നമുക്ക് കേരളത്തിൽ നിന്ന് പോയ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്തവരെ ഒരു കൾച്ചർ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ നിന്ന് രാജസ്ഥാനിൽ പോയപ്പോൾ അന്ന് ശരിക്കും ഡെസേർട്ട്. അവിടെ ഇന്ദിരാഗാന്ധി കനാല് വന്നതിന് ശേഷമാണ് അവിടെ കുറച്ചുകൂടെ ആയിരത്തിൽ പച്ചപ്പ് വന്നത്. അപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി മുമ്പിലാണെങ്കിലും റോഡൊന്നും ശരിയില്ല. ഒരു കാറ്റ് വരുമ്പോൾ മണലെടുത്ത് ഇങ്ങോട്ടിടും അങ്ങോട്ടെടുക്കും, അങ്ങനെ ഒരിതാണ്. ബസ്സൊന്നുമില്ല അവിടെ, അങ്ങനത്തെ ഒരു ഏരിയയിലായിരുന്നു. പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ പൊടിയിൽ നിറയും. പിന്നെ ഫുഡിലൊക്കെ വരും. അപ്പോൾ എനിക്ക് ആദ്യം അമീബേസസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ആ സമയത്ത്, വെള്ളത്തിലൊക്കെ കണ്ടാമിനേഷൻ വന്നിട്ട്. പക്ഷേ എനിക്ക് ആ PhD കംപ്ലീറ്റ് ചെയ്യണം, ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നൊരു ആഗ്രഹം കണ്ട് ആരോടും പറയില്ലായിരുന്നു, വീട്ടിലൊന്നും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരും, ഇത് എൻ്റെ ആവശ്യമാണ്, അവരുടെ ആരുടെ ആവശ്യമില്ല. അത് പറഞ്ഞ് ആരോടും പറയില്ലായിരുന്നു. ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്ക്. പ്രത്യേകിച്ചും യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ചില ലേഡീസ് ടോയ്ലറ്റ് ഉണ്ടാവില്ല.
1: പിന്നെ മനോഭാവം എങ്ങനെയായിരുന്നു?
0: എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രശ്നം ഉണ്ടായത് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ കോ എഡ്യൂക്കേഷനിലൊക്കെ പഠിച്ചിട്ടാണ് പോയത്. അവിടെ ഈ ഗേൾസ് ബോയ്സ് ഇന്റർമിക്സിന് ആ സമയത്ത് കുറവായിരുന്നു. എനിക്കത് തോന്നിയിട്ടില്ല, പക്ഷെ അവർക്ക് തോന്നിയിട്ട് കണ്ടായിരിക്കും. അപ്പം അവർക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് എന്നോട് സംസാരിക്കേണ്ടതെന്നുള്ളത്. പക്ഷെ ഐ വാസ് ഓക്കെ, എനിക്കത്ര പ്രോബ്ലം തോന്നിയിട്ടില്ല ആ സമയത്ത്. പിന്നെ ഞങ്ങൾക്കൊരു നല്ല ബാച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബോയ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാച്ചായിരുന്നു. ഞാൻ ആദ്യം ജോയിൻ ചെയ്ത ബാച്ചിൽ ലോക്കൽ എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരാൾ സൗത്ത് ആഫ്രിക്കന്നായിരുന്നു, ഒരാൾ കർണാടകത്തിൽ നിന്നായിരുന്നു. അപ്പോൾ വേറൊരാൾ കേരളത്തിൽ നിന്നായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഡിഫറൻസ് ഇത് വന്നൊരു കാരണം

0: ഉണ്ടായിരിക്കും. ഞാൻ ഏഴരയ്ക്ക് വരും. ഏഴരയ്ക്ക് വന്ന് 8 മണി ഉറങ്ങി എൻ്റെ ലാബിൽ തുറന്ന് വർക്ക് ചെയ്യാം. ആ സമയത്ത് പ്രൊഫസർ വരുമ്പോൾ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ, ഫസ്റ്റ് ഗേളാണ്. അപ്പോൾ പ്രൊഫസർ വന്ന് ചോദിക്കും, ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, വീട്ടിലേക്ക് എഴുത്തെഴുതിയോ എന്നൊക്കെ ചോദിച്ച് ഒരു നമ്മളൊരു സ്വന്തം കുട്ടിയെമാരിയാണ് അവരൊക്കെ. അപ്പോൾ ആ ഒരു എഫക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെല്ലാം, സീനിയർ പ്രൊഫസേഴ്സ്. പിന്നെ ഞാൻ അവിടെ ലെക്ചർ ആയിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ കുറച്ച് പേരൊക്കെ സീനിയർ പ്രൊഫസേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു എഫക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ. പിന്നെ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ഐ ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്.
1: ഗവേഷണം എന്ന് പറയുന്നത് നമ്മൾ മണിക്കൂറുകൾ ചിലപ്പോൾ ലാബിനകത്ത് തന്നെയായിരിക്കും
0: വേണം,
1: ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ അതിനു വേണ്ടിയിട്ട് തന്നെ.
0: ഊണ് ഉപേക്ഷിക്കാറില്ല ഞങ്ങൾ, അതിനടുത്ത് സമയം കണ്ടെടുത്ത്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും പറയും സ്റ്റാർവ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോഴും സമയം കാണും, 10 മിനിറ്റ് 5 മിനിറ്റ് വട്ടോ ഇറ്റ്സ് യു ഈറ്റ്. എന്റെ പ്രൊഫസർ അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഒരിക്കലും ഉപേക്ഷിക്കാറില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും.
1: ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഈ ഗവേഷണം എന്ന് പറയുന്നത് അതിനോടൊരു ഒരു താല്പര്യമില്ലായ്മ തോന്നിയിട്ടുണ്ടോ?
0: ഞാൻ ആക്ച്വലി കേരളത്തിൽ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ചിലപ്പോൾ എനിക്ക് ഇവിടുത്തെ റിസേർച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ചില തീസിസ് ഒക്കെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തീസിസ് PhD ഗൈഡും ആയിരുന്നു, അതുപോലെ PhD എക്സാമിനർ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടുത്തെ സിസ്റ്റത്തില് ഞങ്ങളൊക്കെ PhD ചെയ്യാൻ വെച്ച തീസിസ് ആണ് ഫുള്ള്, തീസിസ് മാത്രമേ ഉള്ളൂ. അതായത് ഒറിജിനൽ റിസേർച്ച് ചെയ്ത് അതിനെപ്പറ്റിയുള്ള അതിലെഴുതുന്ന ഒരു പ്രബന്ധം എഴുതി അതാണ് നമ്മളെ തീസിസ് എന്ന പിന്നെ. പക്ഷെ ഇവിടെ ഞാൻ ഇപ്പോഴാണ് അതുമായിട്ട് കൂടുതൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന വെച്ചാൽ 2 റിട്ടേൺ പേപ്പറുണ്ട്, അപ്പോൾ ഹാഫ് മാത്രമേ തീസിസ് ഉള്ളൂ. അപ്പോൾ അത്രയും ഡെപ്തിലേക്ക് പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഫുൾ തീസിസ് ആവുമ്പോൾ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും, പിന്നെ അതിൽ ചില കണ്ടീഷൻസ് ഉണ്ടാവും. ഇത് പബ്ലിഷബിൾ ആയിരിക്കണം വർക്ക്, ഒറിജിനൽ വർക്ക്. എൻ്റെയൊക്കെ തീസിസ് സബ്മിറ്റ് ചെയ്ത സമയത്ത് അങ്ങനെയായിരുന്നു. പിന്നെ ഒരു കോപ്പി ഫോറിൻ പ്രൊഫസറിന് പോകുമായിരുന്നു, ഏതെങ്കിലും ഒരു ഫോറിൻ പ്രൊഫസറിന്, ഒരു കോപ്പി ഇന്ത്യൻ പ്രൊഫസറിന്. അപ്പം നമുക്ക് കുറച്ചുകൂടെ അതിന് ഒരു വൈഡായിട്ടൊരു നമുക്കൊരു നോളജ് കിട്ടുന്നുണ്ട്. അവർ നല്ലതായിട്ട് റിവ്യൂ എഴുതും, തെറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുതും. അപ്പം ഞാനും പിന്നെ അത് കഴിഞ്ഞ് PhD ഗൈഡായി കഴിയുമ്പോൾ ഐ യൂസ് ടു ഫോളോ ദാറ്റ്. അതുപോലെ എനിക്ക് പേപ്പർ റിവ്യൂസ് വരും, ഇന്റർനാഷണൽ ജേണലിലൊക്കെ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്ന നമ്മളൊരു പിയർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് അയച്ചിട്ട് അവരുടെ. അപ്പം ഞാനും അത് ഫോളോ ചെയ്യാറുണ്ട്. അടുത്ത കാലത്താണ് അത് നിർത്തിയത്, ഈ ഹിപ്നോതെറാപ്പിയിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം ഞാൻ വിട്ടു, എൻ്റെ പേന എടുക്കുന്നില്ല. എനിക്ക് എൻ്റെ MSc കഴിഞ്ഞ ഉടനെ എനിക്ക് സെൻട്രൽ സെസിൽ ലെക്ചറായിട്ട് ജോലി കിട്ടി, PhD മസ്റ്റ് അല്ലായിരുന്നു. അത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് UGC റൂൾ കൊണ്ടുവന്നത്, പ്രൊമോഷനൊക്കെ വേണമെങ്കിൽ PhD വേണം, അല്ലെങ്കിൽ താല്പര്യമുള്ളവർ മാത്രമേ PhD ജോയിൻ ചെയ്തിരുന്നുള്ളൂ. അപ്പം എൻ്റെ എനിക്ക് തോന്നുന്ന MSc ഞാൻ ചെയ്ത ഗ്രൂപ്പിൽ ഞാൻ മാത്രമേ PhD ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം നേരെ ലെക്ചറായിട്ട് കയറി അങ്ങനെ തന്നെ അവർ റിട്ടയർ ചെയ്ത് ആ കോളേജിൽ നിന്നൊക്കെ അങ്ങനെയായിരുന്നു. എനിക്ക് അത് കിട്ടിയതായിരുന്നു, പക്ഷേ എനിക്ക് PhD ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ സ്വീകരിച്ചില്ല. പിന്നെ അപ്പോഴാണ് ഞാൻ ജയ്പൂർക്ക് പോയതെല്ലാം, അല്ലെങ്കിൽ ഞാനും അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ PhD ഇല്ലാതെ തന്നെ അത് കഴിഞ്ഞ് സീനിയോറിറ്റി വെച്ച് പോയി റിട്ടയർ ചെയ്ത് നമ്മൾ ഒരു ജീവിതം നയിക്കുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ പുറത്ത് പോയപ്പോൾ കുറച്ചുകൂടെ എനിക്കെന്ന് വെച്ചാൽ കുറച്ചുകൂടെ അത് അതിനെപ്പറ്റി വിവരങ്ങൾ കിട്ടാൻ തുടങ്ങി, എക്സ്പോഷർ കിട്ടാൻ തുടങ്ങി. ഇപ്പം ഞങ്ങൾ രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി ഞാൻ വർക്കുമ്പോൾ ഫോറിൻ പ്രൊഫസേഴ്സൊക്കെ വരുമായിരുന്നു, അപ്പോൾ റിസർച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടും. പിന്നെ ഞാൻ കോൺഫറൻസസിനൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ കോൺഫറൻസ് ചോദിച്ചാൽ ഞാൻ ആദ്യം പോയത് ജപ്പാനിലാണ് പോസ്റ്റ് ഡോക്ടറായിട്ട് പോയത്. അപ്പോൾ അവിടെ പ്രൊഫസേഴ്സ് സുഗഹാര എന്ന് പറഞ്ഞപ്പോൾ മരിച്ചുപോയി. ഇപ്പം പുള്ളി റേഡിയേഷൻ ശരിക്ക് MD ആണ്, പക്ഷേ റേഡിയേഷൻ ബയോളജിയുടെ. പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞും പിന്നീട് വല്ലപ്പോഴും ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കും, എന്ത് വാട്ട് ഡിഡ് യു ഡു ന്യൂ നൗ, ഷോ ഇറ്റ് മീ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കാണിച്ച് ആ സ്റ്റുഡൻസിനോടുള്ള ഇതും അതുപോലെ അവർ ചെയ്തതിലൊരു താല്പര്യം, നമുക്ക് സജഷൻസ് തരും ഇതുകൂടെ ചെയ്യാം, ഇത് അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് കണ്ടിട്ടില്ല അത്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് എൻകറേജ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതിനുള്ള ഇൻ്റർനാഷണൽ കോൺഫറൻസിന് പോകുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സയൻറ്റിസ്റ്റുമായി അത് ഡിസ്കസ് ചെയ്യുന്നു, ഒരുപാട് ഐഡിയാസ് കിട്ടും. അപ്പോൾ ആ ഐഡിയാസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുറേ ടെക്നിക്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഓരോ ലാബിലൊക്കെ പോയിട്ട് പഠിച്ച് അത് ഞാൻ എൻ്റെ ലാബിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ക്യാൻസർ റിസർച്ചിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യണം അത് ഞാൻ പഠിച്ചത് ഇംഗ്ലണ്ടിൽ നിന്നാണ്, ലണ്ടനിൽ ഗീസ് ഹോസ്പിറ്റൽ, അവിടെ റിച്ചാർഡ് ഡിംബിൾബി ക്യാൻസർ സെൻറ്റർ ഉണ്ടായിരുന്നു. ഇക്രെറ്റ് അവാർഡ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഒരു ഇതുണ്ട്, അത് UIC ഇൻ്റർനാഷണൽ യൂണിയൻ അഗേൻസ്റ്റ് ക്യാൻസർ, അതെനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ടെക്നിക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ലണ്ടനിൽ പോയിട്ടാണ്, ഒരു മാസം കൊണ്ട് ഞാൻ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തില്ല. ഞാനൊരു ലൈബ്രറിയിലും പിന്നെ അതുപോലെ അനിമൽ ഹൗസിൽ പോയി അനിമൽ ബ്രീഡിങ്, എങ്ങനെയാണ് നല്ല അനിമൽ കോളനി മൗസ് കോളനി ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ക്യാൻസർ ഇൻഡക്ട് ചെയ്യുന്നത് ഇഞ്ചെക്ട് ചെയ്യുന്നത്, അതെല്ലാം പഠിച്ചു. മണിപ്പാലിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റാർട്ട് ഞാനാണ് റേഡിയോ ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്
1: കസ്തൂർബ മെഡിക്കൽ കോളേജ്.
0: അപ്പോൾ അവിടെ ഞാൻ ലാബ് സെറ്റപ്പ് ചെയ്തപ്പോൾ എൻ്റെ അനിമൽ ഹൗസ് മൗസ് കോളനി

0: ഫുള്ളി എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അത് നമ്മളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൗസ് കോളനി സൗത്ത് ഇന്ത്യയിലായിരുന്നു റിസർച്ച്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ ആ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് അതെല്ലാം പഠിച്ച് നമുക്കിവിടേക്ക് എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു, ടെക്നീഷ്യനെ പഠിപ്പിച്ചു, ഇതെല്ലാം ചെയ്ത് കാരണം അതിൽ നിന്ന് കുറേ നമുക്ക് ഇൻഫർമേഷൻ, പുതിയ ഇൻഫർമേഷൻസ് കിട്ടും. മറ്റേ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓക്കെ ഓരോ ബാച്ച് കഴിഞ്ഞു പോയി. അതുമാത്രമല്ല പിന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ വളരെ സിൻസിയറായിട്ട് തന്നെ പഠിപ്പിച്ചിരുന്നത്, അല്ലാതെ ഒരു ജസ്റ്റ് പ്രൊഫഷൻ എന്നുള്ള മാതിരിയല്ല എടുത്ത്. വട്ടുപാരായിട്ടും ഞാൻ അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തന്നെ പഠിച്ചത്. ഇപ്പം റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് പി എച്ച് ഡിക്ക് വേണ്ടിയല്ല, അതിൽ നിന്ന് എന്തെങ്കിലും വരണം.
1: 300 ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 32 പി എച്ച് ഡി തീസിസ് സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് തോന്നുന്ന ചിലതുണ്ടാവുമല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: 2 ഏരിയാസിലാണ് എൻ്റെ മാക്സിമം റിസർച്ച് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് റേഡിയോ പ്രൊട്ടക്ഷൻ എന്ന് പറയും, അതായത് ക്യാൻസർ തെറാപ്പിക്ക് നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ സൈഡ് എഫക്ട്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ. അപ്പം ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത സമയത്ത് ഹെർബൽ ചെടികളിൽ നിന്നുള്ളത് വച്ചിട്ട് കുറച്ച് നാല് ചെയ്തിട്ടുണ്ട്. കൃഷ്ണ തുളസിയിൽ അതിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരിത് വന്നിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് ഞാൻ റിട്ടയർ ചെയ്ത കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, ഒരു ഡ്രഗ് ആക്കാൻ പറ്റിയില്ല. പക്ഷെ കുറേ അതിൽ റിസർച്ച് ചെയ്തു, റേഡിയേഷൻ്റെ സൈഡ് ഇഫക്ട്സ് കുറയ്ക്കാനുള്ള ഒരു റിസർച്ച്, അതാണ് എൻ്റെ ഒരു മേജർ റിസർച്ച് ഉണ്ടായിരുന്നത്, റേഡിയോ പ്രൊട്ടക്ഷൻ ഇഫക്റ്റ് ഓഫ് ഹെർബസ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഇമ്പാക്ട് ചെയ്ത റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ബാധിക്കാൻ പോകുന്നത്. അത് എലികളിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, മൈസിലാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മൈസിൻ്റെ മാക്സിമം ലൈഫ് എന്ന് 2.5 to 3 years ആണ്. നമുക്ക് ഫുള്ള് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഫീറ്റൽ സ്റ്റേജിൽ നിന്ന് തുടങ്ങി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആ കുട്ടി ജനിച്ച് പിന്നെ ഇതായി വളർന്നു വരുമ്പോൾ എന്തൊക്കെ ഇഫക്റ്റ് അതിനെ ബാധിക്കാൻ പറ്റും, എത്രയാണ് നമുക്ക് മിനിമം ഡോസ് കൊടുക്കാൻ പറ്റുന്നത്, ആ ഇഫക്റ്റ് ഇല്ലാത്തത്, ഏത് സ്റ്റേജിലാണ് കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്, ആ റിസർച്ച് വളരെ നന്നായിട്ട് ഇമ്പാക്ട് ചെയ്തിരുന്നതാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ കുറേ റിസർച്ച് നടന്നിരുന്നു. അപ്പോൾ എൻ്റെ ചില പേപ്പേഴ്സ് അതിൽ പബ്ലിഷ് ചെയ്ത്, ഒന്ന് ബ്രെയിൻ്റെ ഇഫക്റ്റാണ്, അതായത് ചില സ്റ്റേജസിൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജസിൽ ആ കുട്ടിയെ ഒരു എക്സ്റേ റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈവൻ 1 mg എന്നൊക്കെ പറയാം, അത് ഒരു ഡോസാണ്, ഒരു മിനിമം ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ മെൻ്റൽ ആയിട്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അത് ആ സമയത്ത് മാത്രമല്ല, അത് ഏജിങ് പ്രോസസ്സ് കുറച്ചുകൂടെ വേഗമാവും, നമ്മുടെ ഓർമ്മശക്തി കുറേ, അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവ് കുറേ, ഇതെല്ലാം വരുന്നുള്ള അതാണ്. പിന്നെ ഒരു ഇതന്നെ, നമ്മൾ ആ സ്റ്റേജസിൽ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ബ്ലഡ് ഫോമിങ് സെൽസിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും, അതിൽ മ്യൂട്ടേഷൻ വന്നിട്ട് ബ്ലഡ് ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റും. ഈ 2 നല്ല പോപ്പുലറായിട്ട് വരുന്നു. അതിൻ്റെ ബേസിസിൽ അത് എനിക്ക് തോന്നുന്നത് അത് ഇൻ്റർനാഷണൽ ലെവലിൽ ഡോസ് കുറയ്ക്കുന്നതിനും ഒക്കെ അതിലേക്ക് റെക്കമെൻഡേഷനിൽ പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് കഴിഞ്ഞ് ഞാനിത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് അപ്പോഴേക്കും ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ICRP എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓൺ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഐ റിട്ടയർഡ് നൗ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ അവരെല്ലാം ചിലവൊക്കെ തന്നിട്ട് നമ്മളെ അതിൽ അസോസിയേറ്റ് മെമ്പറായി മീറ്റിങ്ങിൽ വിളിച്ചു. പിന്നെ അവർ എല്ലാ കൊല്ലവും പബ്ലിഷ് ചെയ്യും അതിൻ്റെ ബേസിസിൽ റെക്കമെൻഡേഷൻ, അതിൽ നമ്മുടെ ഒരു ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതൊരു ഇമ്പാക്റ്റ് ചെയ്തു. ഇതാണ് മേജറായിട്ട് 2. അതാണ് ഈ കുട്ടികളുടെ റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ ജനിച്ച് കഴിഞ്ഞിട്ടുള്ളതല്ല, അതിനു മുമ്പുള്ള റേഡിയേഷൻ വളരെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഡോസ് എങ്ങനെ കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ്, മാക്സിമം ഡോസ് എത്ര കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഓരോ സ്റ്റേജിൽ. അപ്പോൾ പ്രഗ്നൻറ്റ് വിമണിന് ഈവൻ മിനിമം ഡോസ് കഴിഞ്ഞ ചില സ്റ്റേജസിൽ കുട്ടികളെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു കാരണം കൊണ്ടുണ്ടായി ഞാൻ ഈ പേപ്പർ പബ്ലിഷ് ചെയ്യുന്നതിന് കുറച്ച് ആ സ്റ്റേജ് എൻ്റെ റിസർച്ച് നടക്കുന്ന സമയത്ത് ഹിരോഷിമയുടെ റിപ്പോർട്ട് വന്നായിരുന്നു. അവിടെ സർവൈവേഴ്സിനെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ട്യൂമർ അന്ന് പ്രഗ്നൻ്റ് ആയിട്ട് ഇരുന്ന വിമണ് റേഡിയേഷൻ എക്സ്പോഷർ അവർ കുട്ടി ജനിച്ചിട്ട് ക്യാൻസർ ഇൻസിഡൻസ് കൂടുതലായിട്ട് കണ്ടിട്ടു. അപ്പോൾ ഇതൊരു കോറിലേഷനായിട്ട് കിട്ടി, നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തത് തന്നെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ചുകൂടെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു റിവ്യൂ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ജേണൽ ഓഫ് റേഡിയോളജി എന്നും പറഞ്ഞിട്ട്. അവർ എല്ലാ കൊല്ലവും 10 papers സെലക്ട് ചെയ്ത റിവ്യൂ ഓഫ് ദി ഇയർ എന്നും പറഞ്ഞ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ എൻ്റെ പേപ്പർ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 10 papers 2020 അവരുടെ സർവേയിൽ ടോപ്പ് 2% സയൻറ്റിസ്റ്റ് ഓഫ് ദി വേൾഡ് റാങ്കിങ്ങിൽ നമ്മുടെ പേരുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് 1500 പേരിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഓൾ ഓവർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം കൂടിയിട്ടുള്ള അതിൽ 1500 പേരിട്ട് അതിൽ നമ്മുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ട്.
1: ശാസ്ത്രമേഖലയിലുള്ള സംഭാവനകൾക്ക് ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദേശീയ അവാർഡ്,

0: അതുപോലെ ഹാൻസ് ലാങ്കൻഡോർഫ്
1: മെഡൽ
0: ജർമ്മനിന്ന്
1: ജർമ്മനിന്നുണ്ട്.
0: അതുപോലെ ധാരാളം പുരസ്കാരങ്ങൾ കിട്ടി. ജോലി നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ കിട്ടുമ്പോ എന്താ മനസ്സിൽ തോന്നാറ്? അതെ,
1: സന്തോഷം തോന്നാറുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിന് ഒരു വാല്യൂ ആൾക്കാർ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ അത് മാത്രമായിട്ട് നമ്മൾ ഇൻസെന്റീവായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഞാനിപ്പോ 2000 ജവഹർലാൽ നെഹ്റു
0: എയ്റ്റില്
1: കിട്ടുന്നത്, അപ്പോഴേക്കും ഞാൻ ഒരുവിധം ഹിപ്നോതെറാപ്പിയിലേക്ക് മാറിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എന്നോട്, യു ആർ അറ്റ് ദ പീക്ക് ഓഫ് യുവർ കരിയർ, ഹൗ കുഡ് യു ലീവ് ദ സബ്ജക്ട്, നൗ യു ഹാവ് ഗോട്ട് ദിസ് അവാർഡ് യു ഷുഡ് കം ബാക്ക്. ഞാൻ പറഞ്ഞു, ഇതിനുവേണ്ടിയല്ല ഞാൻ വർക്ക് ചെയ്തത്. അത് വന്നിരുന്നെങ്കിൽ ഐ എം വെരി ഹാപ്പി, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഈ അവാർഡ് കിട്ടുന്നു വിചാരിച്ചൊരു വർക്ക് ചെയ്യുന്നതല്ല. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നമ്മളെ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ നൗ ഐ ഹാവ് എ ഡിഫറെൻറ്റ് ഫീൽഡ് വിറ്റ് ഈസ് ഗിവിംഗ് മീ സാറ്റിസ്ഫാക്ഷൻ. എനിക്കിപ്പോൾ ഹിപ്നോതെറാപ്പിയിൽ നിന്ന് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ പലർക്കും പല പ്രശ്നങ്ങളും, ആരോഗ്യ പ്രശ്നങ്ങൾ അവർ കുറേ കാലമായിട്ട് അനുഭവിക്കുന്ന അവർ, അതിൽ നമുക്ക് ഒരു റെമഡി കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അവർക്കൊരു സന്തോഷമുണ്ട്, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുന്നുണ്ട്. അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് അത് നമുക്ക് വേറെ ഒന്നും കിട്ടാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവരുടെ ഒരു കരഞ്ഞുകൊണ്ട് വരുന്ന ഒരാൾ ചിരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ, അത് നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണ്. അതിന് നമുക്ക് മനസ്സിന് ഒരു സന്തോഷമാണ് കിട്ടുന്നത്, അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോൾ ഫീൽഡായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ടോട്ടലായിട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. ഓരോ പേഷ്യൻറ്റും ഓരോ കേസാണ്, ഡിഫറൻറ്റാണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. റിസർച്ച് ചെയ്യുമ്പോൾ ഇത്രയും എലികളെ നമ്മൾ ചെയ്തു, ഇത്രയും 100 എണ്ണത്തിൽ ഇത്രയും വ്യത്യാസം വരും, നമുക്കൊരു പെർസെൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ അത് പറ്റില്ല. നമ്മൾ മൈൻഡിലേക്കാണ് പോകുന്നത് ഹിപ്നോതെറാപ്പിയിൽ, ബോഡിയല്ല പോകുന്നത്. എല്ലാവരുടെ മൈൻഡ് ഡിഫറെൻ്റാണ്, തോട്ട്സ് ഡിഫറെൻ്റാണ്, ഐഡിയാസ് ഡിഫറൻസാണ്, ഫീലിങ്സ് ഡിഫറൻസാണ്. എന്നോട് ചിലർ ചോദിക്കും ഹിപ്നോതെറാപ്പി, നമ്മൾ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തപ്പോൾ എന്നാലും, അപ്പോൾ ഹിപ്നോതെറാപ്പിയിൽ വരുമ്പോൾ ചില പേഷ്യൻറ്റ് ചിലർ ചോദിക്കും, എൻ്റെ പോലുള്ള കേസ് നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പലരും ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഡിപ്രഷനാണ്, ആങ്സൈറ്റിയാണ്, ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പോലുള്ള കേസ് എനിക്ക് പറയാൻ പറ്റില്ല. വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് ഡിഫറെൻ്റാണ്, ആളുടെ മൈൻഡ് ഡിഫറെൻ്റാണ്. അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു പാറ്റേൺ വെച്ചല്ല ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സെയിം മെത്തേഡ്സ് ആയിരിക്കും, പക്ഷെ അത് കഴിഞ്ഞുള്ളതെല്ലാം അവർ നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്ന അനുസരിച്ചാണ് നമുക്ക് പോകേണ്ടത്. അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻറ്റ്. അങ്ങനെയാണ് ഇതിൽ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ചാലഞ്ച് ഉണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്കൊരു ഇൻസ്പിറേഷൻ തരുന്നുണ്ട്, കുറച്ചുകൂടെ നമുക്ക് തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, നന്നാക്കി കൊടുക്കണം എന്നുള്ളൊരിത്. അപ്പോൾ അതും ഒരു ചാലഞ്ചാണ് നമുക്ക്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്, ഇനിയും ചെയ്യണം ഇതുപോലെ, അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് റിസർച്ച് ചെയ്തിട്ടല്ലാതെ എക്സ്പീരിയൻസ് വരുന്നു. പിന്നെ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം, അണ്ടർ ഹിപ്നോസിസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഉത്തരമൊന്നും അവരിലേക്ക് വരുന്നവിടെ, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് എൻ്റെലി ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ പ്ലാൻ ചെയ്തതിലൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇന്നോവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഹിപ്നോതെറാപ്പിയിൽ, വി ആർ ദ ഡയറക്ടേഴ്സ്, വി ആർ ദ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, വി ആർ ദി ആക്ടേഴ്സ്, എല്ലാം നമ്മൾ തന്നെയാണ്. ഒരു ക്ലയൻറ്റും അങ്ങനെ തന്നെയാണ്. നമ്മൾ പേഷ്യൻ്റ് നല്ലവണ്ണം ക്ലയൻ്റ് എന്നാണ് വിളിക്കുന്നത്, ചിലരും പേഷ്യൻസ് അല്ല. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വി ആർ ദ ഡയറക്ടേഴ്സ്, നമുക്ക് നല്ല ഇമാജിനേഷൻ വേണം. അവരെപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്ന അറിയില്ല നമുക്ക്. അപ്പോൾ അതിനടുത്ത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചേഞ്ച് ചെയ്യേണ്ടി വരും നമുക്ക്, പിന്നെ ഗൈഡ് ചെയ്യണം. അപ്പം അത് ഒരു ചാലഞ്ചാണ്, ശരിക്ക് ഒരു പുതിയ ഒരു ഫീൽഡാണത്. മറ്റു നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതനുസരിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തു, റിസൾട്ട് കിട്ടി, അതിൻ്റെ ബേസിൽ നമ്മൾ കൺക്ലൂഷൻ ഉണ്ടാക്കി. ഇവിടെ അവിടെ പറ്റില്ല, അത് എല്ലാം ന്യൂ ആണ്.
0: എന്നാലും എനിക്ക് തോന്നുന്നു ഈ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചു പോവുക എന്നതായിരുന്നു തോന്നുന്നു എപ്പോഴും നയിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു.
1: ദാറ്റ് ഇസ് തേർഡ്, ബിക്കോസ് ഇൻക്വിസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നമ്മുടെ റിസർച്ചിൽ. നമുക്ക് ആ ഇൻക്വിസിറ്റീവ്നെസ് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഐ എം 84 ഇയേഴ്സ്.
0: ഈ 84-ാം വയസ്സിലും ഇത് ഇങ്ങനെ നമ്മൾ നിലനിർത്തുന്നത് എങ്ങനെയാണ്?
1: അത് മുകളിലൊരു ഒരു ശക്തിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനൊരു ഡയറക്ഷനിൽ പോകാൻ പോകുന്നത് തെറ്റായ ഡയറക്ഷൻ അല്ല, വല്ലവർക്ക് ഉപയോഗം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ദർ ഇസ് എ ഗൈഡിങ് പ്രിൻസിപ്പിൾ അതിൻ്റെ ബിഹൈൻഡ്. ഞാനിപ്പോൾ ഹിപ്നോതെറാപ്പിയിൽ വന്ന് തന്നെ എനിക്ക് തോന്നുന്നു അതാണെന്ന്.
0: റിട്ടയർമെന്റ് വരെ ജോലി ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് എൻ്റെ ജോലിയാണ്, ഇനി നമ്മൾ എത്ര കമ്മിറ്റഡ് ആണെങ്കിലും ആ ഒരു സമയത്ത് ചെയ്യുക, ഇത് നമ്മൾ ആ റിട്ടയർമെന്റ് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോയി വേറെ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ അതുവരെ ചെയ്ത കാര്യങ്ങളല്ല, ഇതുവരെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധമില്ലാത്ത ഒരു മേഖലയിലേക്കാണ് കടക്കുന്നത്. അതിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ആ പഠിക്കുന്നതും ആ നൽകുന്നതും

0: നമുക്കുള്ളിലേക്ക് ഒരു സന്തോഷം കിട്ടുന്നു,
1: കിട്ടുന്നുണ്ട്.
0: അതാണ് ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്നത്. അവർ എല്ലാ ദിവസവും എന്തെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണോ എഴുന്നേക്കുന്നത്?
1: നമ്മൾ എന്ന് പഠിക്കില്ല നിർത്തുന്നു, അന്ന് നമ്മുടെ ജീവിതം കഴിഞ്ഞു. നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എന്താ? സീക്കിംഗ് ന്യൂ തിങ്സ് അല്ലേ, ഇൻവെസ്റ്റിഗേറ്റിംഗ്. ഇപ്പം നമ്മുടെ അടുത്തൊരു കാര്യമുണ്ട്, അതിനെപ്പറ്റിയോ മറ്റൊരു പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവിടെ ആ കഴിഞ്ഞു അത്. അപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ നെവർ റിട്ടയർഡ് എന്നാണ്. ഞാൻ ഒരു റിട്ടയർഡ് ലൈഫ് എനിക്ക് ഉണ്ടായിട്ടില്ല.
0: ഗവേഷണം, അധ്യാപനം, അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ?
1: സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു ഒബ്സഷൻ മാതിരിയായിരുന്നു സയന്റിസ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ അന്നത്തെ ഞങ്ങൾക്ക് പറഞ്ഞ കാലത്ത് തന്നെ പെൺകുട്ടികൾ പഠിക്കേണ്ട ആവശ്യമില്ല, കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡ് കൂടെ എവിടെയാണെച്ചാൽ അവിടെ പോവുക. എന്റെ ചേച്ചിയൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടായത്. അല്ലാതെ നിങ്ങളുടെ ഒരു അംബീഷൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അംബീഷൻ എന്താന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല അത്. പക്ഷെ ഞാൻ ഐ വാസ് സ്ട്രോങ്ലി എനിക്ക് റിസർച്ച് ഫീൽഡിൽ കുറച്ചുകൂടെ മുമ്പേക്ക് പോകണമെന്നും പ്രോഗ്രസ് ചെയ്യണമെന്നും ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ അറിയപ്പെടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറി ആയിരുന്നു.
0: ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
1: ഞാൻ സാധാരണ സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ആരും പിന്നിലല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു ശക്തിയുണ്ട്, ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു കാര്യം, അത് നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമുക്ക് എന്ത് വേണമെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനുള്ള ഡെഡിക്കേഷനും അതിനുള്ളൊരു നമ്മൾ അതിന് തയ്യാറായി പോകുകയും, പിന്നെ ഒരിക്കലും നിങ്ങൾ പിന്നാക്കം നിൽക്കരുത് എന്നുള്ളത്. നിങ്ങൾക്ക് കഴിവില്ലാന്നോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാളും ചെറുതാണെന്നോ ഒരിക്കലും വിചാരിക്കരുത്. എല്ലാവർക്കും ഓരോരുത്തരുടെ കഴിവുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ സ്റ്റുഡൻസിനോടും പറയുന്ന കാര്യമാണ്. സാധാരണ പാരൻസ് കമ്പയർ ചെയ്യും അല്ലേ, അവനിങ്ങനെ സി എവറിബഡീസ് ഡിഫറെൻറ്റ്. നമ്മളെല്ലാവരും ഡിഫറെൻ്റാണ്, എല്ലാവർക്കും കഴിവുകളുണ്ട്. ആ കഴിവ് എന്താണെന്ന് കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി.
0: തീർച്ചയായിട്ടും. ആകാശവാണി സ്റ്റുഡിയോയിലെത്തി അനുഭവങ്ങളും പഠിച്ച കാര്യങ്ങളും ഒക്കെ പങ്കുവച്ചു, ഒരുപാട് നന്ദി.
1: താങ്ക് യു, വളരെ സന്തോഷം.
2: റേഡിയേഷൻ ബയോളജിസ്റ്റും ഹിപ്നോതെറാപ്പിസ്റ്റുമായ ഡോക്ടർ ഉമാദേവിയുമായുള്ള അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്. ഡോക്ടർ ഉമാദേവിയുമായി സംസാരിച്ചത് ഐശ്വര്യ. നിർവഹണം ഐശ്വര്യ, നിർവഹണ സഹായം അജിത അരവിന്ദ്.
3: നേർമൊഴി സമാപിക്കുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിലെ ഗാനം എൻ ജി ശ്രീകുമാറും മനുവും സുജാതയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: I'll repeat, feedbackamc1@gmail.com. This program is produced and sponsored by Adventist Media Center.
1: ഇതുവരെ കേട്ടത് ലംഹേ സ്പോൺസേർഡ് പരിപാടി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.

0: വേണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പുണ്ട്. ജൂലൈ 20 രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496569321. അറിയിപ്പ് കഴിഞ്ഞു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കളിൽ ആദ്യ ഗാനം കലേങ്കൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും യേശുദാസും പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിരയ്പൂക്കളിൽ ഇനി ചിത്ര പാടിയ ഗാനം ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിരയിപ്പുകൾ തുടരുന്നു. ഇനി കേൾക്കാം പുതുക്കവിത എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.
3: തിരപ്പൂക്കളിൽ ഇനി കേൾക്കാം ഇന്ദിര എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യം ചിത്രയും പാടിയ ഗാനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ആകാശവാണി അനന്തപുരി FM 101.9
1: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്മ. കുട്ടികളിലെ ആസ്മയുടെ കാരണങ്ങളെക്കുറിച്ചും അതിന്റെ ചികിത്സാരീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും നമ്മോട് സംസാരിക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർട്ട് ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റായ ഡോക്ടർ വിനീത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. മിക്കവാറും കുട്ടികളിൽ കണ്ടുവരാറുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ ശ്വാസം മുട്ടൽ. കുട്ടികളിൽ ഇത്തരത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
3: ശ്വാസം മുട്ടലിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ശ്വാസകോശത്തിനെ കുറിച്ച് ഒന്നാം ഞാൻ ആദ്യം ഒന്ന് പറയാം. അപ്പൊ ശ്വാസകോശത്തിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാല് വായു എന്നുള്ള ശ്വസിച്ചിട്ട് അതില് നമ്മൾ മൂക്കിക്കൂടെ വായിക്കൂടെ തൊണ്ടക്കൂടെ പോയി പിന്നെ ശ്വാസനാളികളിൽ നിന്ന് പിന്നെ ചെറിയ ചെറിയ അറകളായ ശ്വാസകോശം വഴി അവിടെ എത്തിയിട്ട് അവിടുന്ന് ഓക്സിജനെ ഫിൽട്ടർ ചെയ്ത് രക്തക്കുഴലിലോട്ട് കൊടുക്കുകയും രക്തക്കുഴൽ പിന്നെ ബാക്കിയുള്ള ഓർഗൻസിലേക്ക് ആ ഓക്സിജൻ എത്തുക. അപ്പൊ ഇത്രയും ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ഫംഗ്ഷൻ ആണ് നമ്മുടെ ശ്വാസകോശം പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും രീതിയിൽ തടസ്സം, ഈ ഒരു വഴികളിൽ എന്തെങ്കിലും രീതിയിൽ തടസ്സം വന്നാൽ അത് ശ്വാസം മുട്ടലായിട്ടാണ് വരുന്നത്. കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ശ്വാസനാളികളും ശ്വാസകോശമൊക്കെ വളരെ ചെറുതാണ്. അപ്പൊ എന്തെങ്കിലും ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് വല്ലതും എവിടെയെങ്കിലും വന്നാൽ അത് ശ്വാസം മുട്ടലായിട്ട് വരാം. ഉദാഹരണത്തിന് ഇപ്പം ജലദോഷം, മൂക്കടപ്പ് വന്നാൽ കുട്ടികൾക്ക് അത് ചിലപ്പം ഒരുപക്ഷെ ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. കുറച്ചും കൂടെ താഴോട്ട് പോയാൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു ഓർഗനുണ്ട്, അത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് കുറച്ച് നീറൊക്കെ വന്നാൽ അതും ഒരുപക്ഷെ എപ്പിഗ്ലോട്ടൈറ്റിസ് ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. കുറച്ചും കൂടെ താഴോട്ട് പോകുമ്പോൾ ശ്വാസനാളികളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ആവട്ടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവട്ടെ, ആ നാളികളിൽ നീർക്കെട്ടുണ്ടായിട്ട് അത് ചിലപ്പം ശ്വാസം മുട്ടലായിട്ടായിരിക്കും കാണിക്കുന്നത്. കുറച്ചും കൂടെ ചെറിയ നാളികളിൽ വരുന്ന ഇൻഫെക്ഷൻ ബ്രോങ്കിയോലൈറ്റിസ്, അതും കുട്ടികളിൽ ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ അറകളിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അതിലൊക്കെ കഫമൊക്കെ കെട്ടുകയും സിക്രീഷൻസ് വരുമ്പോൾ ഈ ഒരു പ്രവർത്തനം, ഓക്സിജൻ ഫിൽട്ടർ ചെയ്യുന്ന പ്രവർത്തനം നടക്കത്തില്ല. അപ്പം അതും ശ്വാസം മുട്ടൽ, ന്യൂമോണിയയിലും ശ്വാസം മുട്ടലായിട്ട് വരാം. പിന്നെ കുട്ടികളുടെ സാധാരണ ഒരു നമ്മൾ കാണുന്ന ഒരു ഫോറിൻ ബോഡി, അത് എന്തെങ്കിലും നമ്മൾ വിഴുങ്ങിയിട്ട് അത് ഏതെങ്കിലും ശ്വാസനാളികളിൽ അങ്ങ് തടസ്സമായിട്ടിരുന്നാലും അതും ശ്വാസം മുട്ടലായിട്ട് വരാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു കാരണമാണ് ആസ്മ. ആസ്മ എന്ന് പറഞ്ഞാൽ ഈ നാളികളിൽ എന്തെങ്കിലും ഒരു ട്രിഗർ, എന്തെങ്കിലും അലർജി കാരണം പെട്ടെന്ന് അങ്ങ് ചുരുങ്ങുകയും അത് ശ്വാസം മുട്ടലോ ചുമയോ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ശ്വാസം മുട്ടലിന് പല പല കാരണങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരു കാരണം ആസ്മയാണെന്നേ ഉള്ളൂ.
2: മാഡം, ഏത് പ്രായം മുതലാണ് കുട്ടികളിൽ ആസ്മ കണ്ടുവരുന്നത്?
3: ആസ്മ എന്ന് പറഞ്ഞാല് അതൊരു ജീൻ എൻവയറമെന്റ് ഇന്ററാക്ഷനാണ്. അപ്പൊ അത് നമ്മുടെ നമ്മുടെ ശരീരപ്രകൃതിയിൽ അത് ഉണ്ടെങ്കിൽ കുഞ്ഞിലെ തൊട്ട് അത് നമുക്ക് പുറത്തേക്ക് വരാം. പക്ഷെങ്കിൽ ശരിക്കും നമ്മൾക്ക് ആസ്മയാണ്, ഈ ഒരു കുട്ടിക്ക് ആസ്മയാണെന്ന് പറയണമെങ്കിൽ അത് ഏകദേശം ഒരു 5 വയസ്സിന് ശേഷമായിരിക്കും നമ്മളത് കൃത്യം

0: കൃത്യമായിട്ട് അത് ആസ്മ എന്ന് പറയാൻ പറ്റുന്നേ. ലക്ഷണങ്ങൾ കുഞ്ഞിലെ തൊട്ടാകാം. ഈ കൊച്ചുപ്രായത്തിലൊക്കെയുള്ള ശ്വാസം മുട്ടലത് ആസ്മ ആവണം എന്നില്ല. ഇപ്പം വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് ശ്വാസം മുട്ടലായിട്ട് വരുന്നു, അത് ഒരു 10 ദിവസത്തിന്റെ അകം നീണ്ടു നിൽക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ 2-3 പ്രാവശ്യം ആയിരിക്കും അതൊക്കെ വരുന്നത്. അതിന്റെ ഇടയിൽ അന്ന് കുഞ്ഞിന് കുഴപ്പമൊന്നും കാണത്തില്ല, അത് ആസ്മ ആവണം എന്നില്ല. പക്ഷെങ്കിൽ ഓരോ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന്റെ കൂടെ ശ്വാസം മുട്ട് വരുന്നു, അത് 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് അത് വരുന്നുണ്ട്, 3 വർഷത്തിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ വരുന്നുണ്ട്, അമ്മയ്ക്കും അച്ഛനും ശ്വാസം മുട്ടലിന്റെ ഇതുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് ആസ്മയാകാം. മുന്നോട്ട് പോകുമ്പോൾ അത് ആസ്മയായിട്ട് വരാം. ചില കുട്ടികൾക്കാണെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും ശ്വാസം മുട്ടലായിരിക്കും. കളിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ ശ്വാസം മുട്ടൽ പോലെയൊക്കെ അനുഭവപ്പെടുന്നു, കൂടെ കൂടെ ആ ബുദ്ധിമുട്ട് കാണിക്കുന്നു, രാത്രിയിലൊക്കെ എഴുന്നേക്കുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആസ്മ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന 5 വയസ്സിനുള്ള കണക്ക് പറയുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ആസ്മ ആണ് എന്ന് പറയണമെങ്കിൽ ഒരു സ്പൈറോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിൽ നമ്മൾ ഊതി പരിശോധന ശക്തിയായിട്ട് ഊതിച്ച് ആണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത് ഒരു പക്ഷെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. 5 വയസ്സിന് മേലെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 5 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും അത് ആസ്മയാണെന്ന് പറയുന്നത്. അതിന്റെ മുന്നേ അമ്മയും അച്ഛനും പറയുന്നതും കുഞ്ഞുങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടിട്ട് ആസ്മ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിന് ചികിത്സിക്കുന്നത്.
1: മാഡം, അതുപോലെ തന്നെ കുട്ടികളിൽ ആസ്മ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: ശരിക്കും പറഞ്ഞാൽ ആസ്മ എന്ന് പറഞ്ഞാൽ ഒരു ജീൻ എൻവയറൺമെന്റ് ഇന്ററാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നു, അത് നമ്മുടെ ശരീര പ്രകൃതിയിലുണ്ട്. പിന്നെ നമ്മൾ എൻവയറൺമെന്റിൽ എന്തെങ്കിലും ഒരു ട്രിഗർ, എന്തെങ്കിലും അലർജൻ വരുമ്പോഴായിരിക്കും അത് റിയാക്ട് ചെയ്തിട്ട്, നമ്മുടെ ബോഡി ആ അലർജനോട് ട്രിഗറിനോട് റിയാക്ട് ചെയ്തിട്ടായിരിക്കും ഈ ആസ്മ പുറത്തേക്ക് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമുക്കിപ്പം ഹൗസ് ഡസ്റ്റ് മൈറ്റ്, അങ്ങനെ അതൊരു പൊടിച്ചള്ളാന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കാണത്തില്ല, പക്ഷെ ഈ കട്ടിലും ഈ കാർപ്പറ്റിലും കർട്ടനിലൊക്കെ അത് കാണും. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിനോട് നമ്മൾ സാധാരണ ചിലപ്പോൾ ആൾക്കാർക്ക് അത് ഹൗസ് ഡസ്റ്റ് മൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഒരു ആസ്മ പേഷ്യന്റ് ആണെങ്കിൽ ഇപ്പം അവരുടെ ജീനിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ അത് അവർക്കൊരു ട്രിഗർ ആയിരിക്കും. അത് ആദ്യം ചുമയായിട്ട് വരും, പിന്നെ അത് ശ്വാസം മുട്ടലായിട്ട് വരും. അതുപോലെയാണ് കോക്രോച്ച്. ചിലർക്കാണെങ്കിൽ ഭക്ഷണത്തിനോടായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ. ഈ പറഞ്ഞ പോലെ പലരും ഇപ്പം വന്നേക്കുന്ന കോവിഡ് വന്നതിന് ശേഷം പലരും ആസ്മയായിട്ടാണ് ഇപ്പം പ്രസന്റ് ചെയ്യുന്നത്. അത് ചിലപ്പം കോവിഡ് വന്നതിന് ശേഷം അതായിരിക്കും ബോഡീന്റെ ആ ആസ്മ ഇതിന് അൺമാസ്ക് ചെയ്തേക്കുന്നത്. അപ്പൊ അത് ശരീര പ്രകൃതിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റ് പല പല പദാർത്ഥങ്ങളോട് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്തിട്ടായിരിക്കും അത് പുറത്തേക്ക് വരുന്നത്.
1: മാഡം, ആസ്മയുള്ള ഒരു കുട്ടിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ തൊട്ട് ചിലർക്ക് അത് അലർജിയുടെ തുമ്മലായിട്ടായിരിക്കും വരുന്നത്. ഒരുപാട് കണ്ണ് ചൊറിയുന്നു, ചെവി ചൊറിയുന്നു, തൊണ്ട ചൊറിച്ചിൽ വന്നിട്ട് അത് തുമ്മലായി മാറുന്നു. ചിലർക്ക് പിന്നെ അത് ചുമ എന്ന് പറഞ്ഞാൽ വലിയ കഫമില്ലാത്ത ചുമയായിരിക്കും. രാത്രികളിലും വെളുപ്പാൻ കാലത്തുമായിരിക്കും ആ ചുമ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ശ്വാസം മുട്ടൽ, നെഞ്ചിനൊരു പിടുത്തം പോലെ എപ്പോഴും കഫം കെട്ടിക്കിടക്കുന്നു അവർ പറയുന്നത്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. അപ്പം നെഞ്ചിൻ്റെ ഒരു പിടുത്തം, പിന്നെ ഈ ശ്വാസം മുട്ടൽ. ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ സൗണ്ട് പോലെ നമുക്ക് കേൾക്കാം. നമ്മൾ വീസ് എന്ന് പറയും, കീ കീ എന്ന് പറഞ്ഞ സൗണ്ട്. പിന്നെ കുട്ടികളാണെങ്കിൽ അവർ ചിലപ്പം അത് പറഞ്ഞു തരാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ നമുക്കിത് സൗണ്ട് കേൾക്കാൻ പറ്റും. രാത്രികളിലും വെളുപ്പാൻ കാലത്തായിരിക്കും. ചിലർക്കാണെങ്കിൽ കളിക്കുന്ന സമയത്തോ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കീക്കുന്ന സൗണ്ട് വരാം, ചുമ വരാം. പിന്നെ കുട്ടികൾ ചിലപ്പം പറഞ്ഞു തരാൻ പറ്റൂല, പക്ഷെ മറ്റുള്ള കുട്ടികളെ പോലെ അവർക്ക് അങ്ങനെ കളിക്കാൻ പറ്റൂല. കളിച്ചാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് വരും എന്ന് തോന്നിയിട്ട് അത് അവർ കളിക്കത്തില്ല, അവർ അവോയ്ഡ് ചെയ്യും, എക്സസൈസ് അവർ അവോയ്ഡ് ചെയ്യും. പിന്നെ സ്കൂളിൽ ആബ്സെന്റീസ്. അപ്പം നമ്മൾ ഇത് പേരൻസിനോട് ചോദിച്ചാണ് നമ്മൾ ഈ ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ പിന്നെ ചില കുട്ടികൾ കുറച്ച് ഇറിറ്റേഷൻ, അതായത് ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ, ബ്രെയിനിലോട്ടുള്ള ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ പിള്ളേർ കുറച്ച് ഇറിറ്റബിൾ ആവും, ആവശ്യമില്ലാതെയൊക്കെ കരയും. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. ഇത് വെച്ചും പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അവർക്ക് അധികം പഴയ പോലെ ആ ഫെയിലിയർ ടു ത്രൈവ് പറ്റുന്ന അത്രയും ആ ഒരു വളർച്ച അവർക്ക് കിട്ടത്തില്ല. ഇതൊക്കെ ആയിരിക്കും ഒരു ആസ്മയുടെ ലക്ഷണങ്ങൾ.
1: മാഡം, അടുത്തതായി കുട്ടികളിൽ ആസ്മ രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ചാണ് അറിയേണ്ടത്. ശ്വാസകോശ രോഗ ചികിത്സാ രംഗത്ത് അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: നമുക്കിപ്പോൾ ആസ്മ എന്ന് പറഞ്ഞൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഇതിന് ക്യൂർ ഇല്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോലെ നമുക്ക് ശരീര പ്രകൃതിയിലുള്ളത് കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ആസ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത് ലക്ഷണങ്ങൾ കാണും, കുറച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ തനിയെ അങ്ങ് കുറച്ച് നാൾ ഇല്ലാതെയാവും, കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഫ്ലെയർ ആയി വരുന്നത്. അപ്പം കുട്ടികളിൽ നമ്മൾ ഈ പറയുന്ന പോലെ ചിലർക്കൊക്കെ 3 വയസ്സ് തൊട്ട് കാണും ലക്ഷണങ്ങൾ കാണും, ഒരു 6 വയസ്സ് കഴിയുമ്പോൾ മാറും, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ വീണ്ടും അത് വരും. പക്ഷെ നമ്മൾ ആസ്മ ചികിത്സിക്കണം. ആസ്മ

0: ചികിത്സിക്കണം തന്നെ നമുക്ക് ഇതിന്റെ ചികിത്സ അവൈലബിളാണ്. ചികിത്സ ചെയ്ത് നമുക്കത് കൺട്രോൾ ചെയ്ത് പൂർണ്ണമായിട്ട് ഒരു നോർമൽ ലൈഫായിട്ട് തന്നെ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങളായിട്ടുള്ളവർ വരുമ്പോൾ നമ്മൾ അതിന്റെ ഹിസ്റ്ററി വൈസും അല്ലാതെ ടെസ്റ്റുകൾ ചെയ്ത് ആസ്മയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ചികിത്സ ചെയ്യണമെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓരോ പ്രാവശ്യം ഇതുപോലത്തെ കഫക്കെട്ടും ഇൻഫെക്ഷൻ വരുന്നത് അത് ലങ് ഹെൽത്തിന് നല്ലതല്ല. ചികിത്സ രീതി ഇവിടെ അവൈലബിൾ ആണ്, നല്ല ചികിത്സയാണ്. നമ്മൾ ഇൻഹേലർ രൂപത്തിലാണ് ആ ചികിത്സ കൊടുക്കുന്നത്. ഇൻഹേലർ രൂപത്തിൽ കൊടുക്കാൻ കാരണം തന്നെ ഇതാണ്, നമുക്ക് ആസ്മ പൂർണ്ണമായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത കണ്ട് അതൊരു ലോങ് ടേം ഡിസീസ് ആയതുകൊണ്ട് ചിലപ്പോൾ ലോങ് ടേം ട്രീറ്റ്മെന്റ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയ മാർഗം ഇൻഹേലർ ആണ്, സൈഡ് എഫക്ട് ഇല്ലാതെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. ഇൻഹേലറിന് തന്നെ നമുക്ക് രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്ന് റിലീവർ, പെട്ടെന്ന് ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞ പോലെ ഇത് ഫ്ലെയർസ് ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ കൺട്രോൾ ആവും. അപ്പൊ ഈ ഫ്ലെയർസ് വരുമ്പോൾ പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി നമ്മൾ റിലീവർ ആയിട്ട് ഇൻഹേലർ തരും, അതിൽ ഒരു റിലീവർ ആയുള്ള മെഡിസിൻ കാണും. പിന്നെ കൺട്രോളർ, കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ ആസ്മനെ കൺട്രോൾ ചെയ്ത് ലോങ് ടേം ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകാനുള്ള കൺട്രോളർ ട്രീറ്റ്മെന്റ്. അത് മെയിൻലി സ്റ്റീറോയിഡ് ആണ് നമ്മൾ കൺട്രോൾ ആയിട്ട് തരുന്നത്. ഇപ്പം ജനങ്ങൾ ഒരു ധാരണയുണ്ട്, അയ്യോ സ്റ്റീറോയിഡ് എടുക്കുമ്പോൾ പ്രശ്നമാണ്. പക്ഷെ അത് തെറ്റായ ഇതാണ്. നമ്മൾ ഈ ഇൻഹേലർ എന്ന് പറഞ്ഞാൽ ഗുളിയനെ തന്നെ നമ്മൾ സ്പ്രേ രൂപത്തിലാക്കുന്നു. എന്തുകൊണ്ട് സ്പ്രേ രൂപത്തിലാക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഡോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മൈക്രോഗ്രാംസിലാണ് ഇൻഹേലറിൽ മരുന്ന് തരുന്നത്. അപ്പം നമ്മളിപ്പം സപ്പോസ് അസ്താലിനോ സാൽബ്യൂട്ടമോൾ നമ്മൾ 2 mg ആണ് നമ്മൾ ഗുളിക കഴിക്കുന്നെങ്കിൽ, ആ ഗുളിക എന്തിനാ ഇത്ര ഇങ്ങനെ 2 mg കഴിക്കുന്നത്? കാരണം അത് ശരീരത്തിന്റെ മൊത്തം ഭാഗത്ത് പോയിട്ട് ഒരു ചെറിയ ശതമാനമായിരിക്കും ശ്വാസകോശത്തിലെത്തിന്. പക്ഷെ അതിനെ തന്നെ നമ്മൾ മൈക്രോഗ്രാമിലാക്കുവാണെങ്കിൽ, നമ്മളിപ്പം 100 μg ആയിരിക്കും ഒരു ഇൻഹേലറിൽ വരുന്നത്. മൈക്രോഗ്രാമിലാക്കുമ്പോൾ നമ്മൾ ഡോസ് തന്നെ ഒരുപാട് കുറച്ചു. രണ്ടാമത്തെ കാര്യം, അത് നേരെ ലങ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം മറ്റുള്ള ബോഡി പാർട്സിൽ പോകാത്ത കൊണ്ട് അതിന്റെ സൈഡ് എഫക്ട് വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ സ്റ്റീറോയിഡ് എടുക്കുന്നു, അത് വളരെ കുറഞ്ഞ ഡോസിൽ. മാക്സിമം പേഷ്യന്റിന് ഒന്നും ലക്ഷണങ്ങൾ വരാതെ നോർമൽ ലൈഫായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ലോവസ്റ്റ് ഡോസിലായിരിക്കും ആ ഇൻഹേലർ തരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാതെയും ഇരിക്കും, കൊച്ചിന് നോർമലുമായിരിക്കും, സൈഡ് എഫക്ട് ഒന്നും കാണത്തുമില്ല. അപ്പൊ ഇൻഹേലർ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ ഇടയ്ക്ക് ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ ഇൻഫെക്ഷനെയും കൂടെ ട്രീറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പം മെയിൻ ആയിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സ്പൈറോമെട്രിയ, അത് 5 വയസ്സിന് ശേഷമേ ഉള്ളൂ. പക്ഷെ അതിന്റെ മുന്നേ ബാക്കിയെല്ലാം ലക്ഷണങ്ങളും ഹിസ്റ്ററി വെച്ചും നമ്മൾ പറയുന്നത് ആസ്മയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ആസ്മയുടെ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞ് റിവ്യൂ ചെയ്യണം. അത് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ആസ്മ തന്നെ ആണെന്നുള്ള രീതിയിൽ കരുതിയിട്ട് മുന്നോട്ട് ചികിത്സിക്കണം.
1: മാഡം, കുട്ടികളിലെ ആസ്മയ്ക്ക് ഇപ്പോൾ വാക്സിൻ ലഭ്യമാണോ?
0: വാക്സിൻസ് നമ്മൾ ഈ ആസ്മ ഉള്ളവർക്ക് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ പറയുന്നുണ്ട്. ഇൻഫ്ലുവൻസ വാക്സിൻ വർഷത്തിൽ ഒരിക്കൽ എടുക്കണം. ഈ ഇടയ്ക്കിടയ്ക്കിടെയുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഏത് ആണ് പ്രോമിനൻസ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാക്സിൻ ഇറക്കും. എല്ലാം വർഷത്തിൽ ഒരിക്കൽ ഇറക്കും. അപ്പം അത് എല്ലാം 2 ഇയേഴ്സ് എബോവ് ഉള്ള എല്ലാം കുട്ടികൾ വർഷത്തിൽ ഒരിക്കൽ, പ്രത്യേകിച്ച് ആസ്മ ഉള്ള ഇൻഫെക്ഷൻ രോഗികൾ, അത് എടുക്കേണ്ടത് അത്യാവശ്യം. കുട്ടികൾ മാത്രമല്ല, അഡൾട്ട് ആണെങ്കിലും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം. പിന്നെ നമ്മൾ ആസ്മയ്ക്ക് വേണ്ടി പറയുന്ന പ്രതിരോധ രീതികളാണ്. ഞാൻ പറഞ്ഞതുപോലെ ആസ്മ എന്ന് പറഞ്ഞാൽ ജീൻ എൻവയർമെന്റ് ഇൻട്രാക്ഷൻ. നമ്മുടെ ശരീരപ്രകൃതിയിലുള്ളത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, പക്ഷെ എൻവയർമെന്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതെല്ലാം വരുത്തണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ട്രിഗർ ഉണ്ടെങ്കിൽ ആണ് ആസ്മ പുറത്തേക്ക് വരുന്നത്. അപ്പം ട്രിഗറിനെ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പം വൈറൽ ഇൻഫെക്ഷൻ ഉള്ള ആളുടെ നമ്മൾ റിവേഴ്സ് അങ്ങോട്ട് പോകാതിരിക്കുക, അവരുടെ ഇടപെടാതിരിക്കുക, വൈറൽ ഇൻഫെക്ഷൻ വരാതിരിക്കുക നമ്മൾ മാക്സിമം മാസ്ക് ഉപയോഗിക്കണം, ഹാൻഡ് ഹൈജീൻ. രണ്ടാമത്തെ കാര്യം, വീട്ടിലെ പൊടി പൊല്യൂഷൻ, വീട്ടിലും ഔട്ട്ഡോർ പൊല്യൂഷൻ, ഇൻഡോർ പൊല്യൂഷൻ. ഇൻഡോർ പൊല്യൂഷൻ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? വെറ്റ് മോപ്പിംഗ്, നമ്മൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കണം. കാരണം പൊടിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഈ പൊടിച്ചെള്ളൊക്കെ വരും. അപ്പം വെറ്റ് മോപ്പിംഗ് വേണം. ഈ കാർപ്പറ്റ് പോലത്തെ സാധനങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യണം. കർട്ടൻസ്, ബെഡ്ഷീറ്റ് ഇതിലൊക്കെയാണ് ഈ പൊടിച്ചെള്ളൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് നമ്മൾ ആഴ്ചയിലൊരിക്കൽ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകണം. പിന്നെ നമ്മൾ ഈ സോഫയിലൊക്കെ ഈ വെൽവെറ്റ് പോലത്തെ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. അതിലൊക്കെയാണ് ഈ ചെള്ളിരിക്കുന്നത്. പിന്നെ പെറ്റ്സ്, പെറ്റ്സ് ഫേർഡ് ആനിമൽസ് എന്ന് പറയും, ഡോഗ്, പൂച്ച, പട്ടി, കോഴി, ഇവരുടെയൊക്കെ ആന്റിജൻസ് ഒക്കെ ഇവർക്കൊക്കെ ഒത്തിരി അലർജി ഉണ്ടാക്കും. പിന്നെ പൂപ്പലി, ഭിത്തിയൊക്കെ നനഞ്ഞിരുന്നാൽ അതിലൊരുമാതിരി ഫംഗൽ സ്പോർസ് ഒക്കെ വന്നിട്ട് അതും ശ്വസിച്ചാൽ ശ്വാസം മുട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നമ്മൾ ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ് തന്നെയാണ് കാണുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ നല്ല വെളിച്ചം വരണം. രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഷീറ്റ് കുടയാൻ പോകുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പൊടിയൊക്കെ പറഞ്ഞിട്ട് രാത്രിയിലായിരിക്കും നമുക്ക് ഈ സിംപ്റ്റംസ് കൂടുതൽ വരുന്നത്. അപ്പം അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഞാനീ പറഞ്ഞ പോലെ വാക്സിൻ കൃത്യമായിട്ട് എടുക്കുക, ഹാൻഡ് ഹൈജീൻ, ഫേസ് മാസ്ക്, വാക്സിൻ, അതൊക്കെയാണ് നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം. പിന്നെ നമുക്ക് ഏതെങ്കിലും ഫുഡിനോട് അലർജി ഉണ്ടെങ്കിൽ, ചിലർക്കാണെങ്കിൽ നട്ട്സ് അലർജി ആയിരിക്കും, ചിലർക്ക് മറ്റേ ചൂര മീനൊക്കെ അലർജി ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ളവര് ഈ ആസ്മാക്കാര് അവര് തന്നെ ശ്രദ്ധിക്കണം, അവരെന്തെങ്കിലും ഫുഡ് പദാർത്ഥം കഴിക്കുമ്പോൾ അവർക്ക് ഈ ലക്ഷണങ്ങൾ കൂടുന്നുണ്ടോ, അങ്ങനത്തെ ഫുഡ് ആണെങ്കിൽ മാത്രം നമ്മൾ ആ ഫുഡിനെ അവോയ്ഡ് ചെയ്യണം.
1: കുട്ടികളിലെ ആസ്മ രോഗത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ കുട്ടികളുടെ മാതാപിതാക്കളോട് എന്ത് സന്ദേശമാണ് ഡോക്ടറിന് പങ്കുവയ്ക്കാനുള്ളത്?
0: മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആസ്മ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് ഒരു നോർമൽ ലൈഫായിട്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതിനെ കുറിച്ചൊരു ഭയം വേണ്ട. കുട്ടികളിൽ ആസ്മയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ശ്വാസമുട്ടിന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ, അത് ഡോക്ടറിനെ സമീപിച്ചിട്ട് ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം അതിന്റെ ചികിത്സ എടുക്കണം. ഇൻഹേലർ കൊണ്ട് ഒരു ദോഷവുമില്ല, അത് വളരെ സേഫാണ്. ഗുളികകളെക്കാളും ഒരുപാട് ഒരുപാട് സേഫാണ് ഇൻഹേലർ. അപ്പം ഡോക്ടർ പറയുന്നതനുസരിച്ച് ആ ഇൻഹേലർ എടുക്കുക. ഡോക്ടർ അത് തീർച്ചയായിട്ടും അത് മിനിമം ഡോസിൽ തന്നെ അതിനെ അങ്ങ് കൊണ്ടുവരും. അതിനനുസരിച്ച് തന്നെ ഇൻഹേലർ എടുക്കണം. അത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു ജീവിതം തന്നെ ലഭിക്കുന്നതായിരിക്കും.
1: കുട്ടികളിലെ ആസ്മയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ വിനീതയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഖരോണ്ട എന്ന ചിത്രത്തിനു വേണ്ടി റുണ ലേലെ ഭൂപിന്ദറും പാടിയ ഗാനം.
3: ദീവാനാ
4: एक दीवाना शहर में
3: एक दीवाना नहीं एक दीवानी भी
4: हुँ, हुँ।

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: നിത്യഹരിത ഹിന്ദി ചലച്ചിത്ര യുഗ്മഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം റോജ എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യം ചിത്രയും പാടിയത്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി കേൾക്കാം എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ഹരിഹരനും സ്വർണലതയും പാടിയ ഗാനം, ചിത്രം രംഗീല.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
1: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: അടുത്ത ഗാനം ചഷ്മേ ബദൂർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഹേമന്തി ശുക്ലയും പാടിയതാണ്.

0: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
1: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
0: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
1: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: നിത്യഹരിത ഹിന്ദി ചലച്ചിത്ര യുഗ്മഗാനങ്ങളിൽ ഇനി അൽക്കയാഗ്നിക്കും കുമാർ സാനുവും പാടിയ ഗാനം. ചിത്രം സാജൻ,

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദിൽ ഹേ കി മാൻതാ നഹി ഈ ചിത്രത്തിനു വേണ്ടി അനുരാധ പോഡ്വാളും കുമാർ സാനുവും പാടിയ ഗാനം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. തിങ്കളാഴ്ച ആരംഭിക്കുന്ന വർഷകാല സമ്മേളനം അടുത്ത മാസം 13 സമാപിക്കും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും. ഇന്ത്യയുടെ പ്രഥമ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. മിഷൻ ആഗമൻ ഉപഗ്രഹങ്ങളെ വിജയകരമായി 450 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കപ്പൽ നിർമ്മാണശാലകൾക്കായി 10,000 കോടി രൂപയുടെ നിക്ഷേപം ടാറ്റ കമ്പനി നടത്തുമെന്ന BD സതീശന്റെ പ്രസ്താവന മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോജിച്ചതല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കും. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞു. നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങളിൽ ഇടിച്ചാണ് മറിഞ്ഞത്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ 57 പൂർവ്വ വിദ്യാർത്ഥി സംഘം ഇന്ന് സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും സേവനമനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരുമായ സായുധ സേനാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. ആദ്യം തട്ടത്തിൽ മറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ വാര്യരും രമ്യ നമ്പീശനും പാടിയ ഗാനം കേൾക്കാം. സംഗീതം ഷാൻ റഹ്മാൻ.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
6: ഇനി ചിത്രയും സംഘവും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം കവർ സ്റ്റോറി. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സുജാത പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം രസികൻ. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷേ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഇനി കഥാനായകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിതാര.

0: വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246979719.
7: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനി നമുക്ക് ശ്രദ്ധ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഭരദ്വാജ്.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തുപറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
6: യേശുദാസും ചിത്രയും പാടിയത് ചിത്രം സാഗരം സാക്ഷി. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ശരത്.

0: ായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് എം സി എ
1: നാല് വർഷത്തിൽ ബി സി എ ഒരു വർഷം കൂടി പഠിച്ചാൽ എം സി എ അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: യേശുദാസും ചിത്രയും പാടിയത് ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. കൈതപ്രത്തിന്റെ രചനയും ഇളയരാജയുടെ സംഗീതവും.

0: ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി ബിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
0: ബിറ്റാപ്പിളിൽ ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി നമുക്ക് ചതുരംഗം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സൗമ്യയും ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. രചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജി ശ്രീകുമാർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. നോൺ ഫീച്ചർ വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നുള്ള ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം. സിനിമ നിരൂപണ വിഭാഗത്തിൽ സഞ്ജയ് ശ്രീവാസ്തവയ്ക്ക് പുരസ്കാരം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 4 കോടി ഡൌൺലോഡുകൾ കടന്ന് ആധാർ ആപ്പ്. ഇതിനോടകം 11 ലക്ഷത്തിലധികം മേൽവിലാസങ്ങൾ ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര സർക്കാർ. വന്യജീവി ആക്രമണ പ്രശ്നത്തിൽ എല്ലാ പരിഹാരവും കാണേണ്ടത് വനംവകുപ്പ് മാത്രമല്ല കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. എക്സൈസിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ റൂം ബ്യൂറോയ്ക്ക് പ്രവർത്തനാനുമതി. 367 തസ്തികൾ പുനർവിന്യസിച്ചും 22 തസ്തികൾക്ക് അധിക ചുമതല നൽകിയുമാണ് അനുമതി. വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് കർശനമായി തടയുന്നതിന് 2025 സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 10 മിഷനുകൾ കാലതാമസം കൂടാതെ നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിന് തപാൽ വകുപ്പ് മൈ GOV ഇന്നൊവേറ്റഡ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. അടുത്ത മാസം 15 വരെയാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 2 ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, ജൈവകൃഷിയുടെ അവിഭാജ്യ ഘടകം മണ്ണിര കമ്പോസ്റ്റ്, ഡോക്ടർ മീര എവിയുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധ, എസ് നവീൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ ബി ബി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, 5:00, വൈകിട്ട് 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ

ഉഷമലരി. അധ്യാത്മരാമായണ പാരായണം മൂന്നാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്, തുടർന്ന് ഉദയഗീതം എൻ വി മാത്യു, ഷാജി കുമാർ എന്നിവർ പാടിയത്. പ്രഭാതപേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരുന്നു. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ, ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ അവതരിപ്പിച്ചത്. കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 83. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് മൃദുമധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോഭാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഓർമ്മച്ചെപ്പ് തുടരും. 11:00 ബാലലോകം. തിരുവനന്തപുരം കുന്നുംപുറം ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കായുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര, മുണ്ടിനീര്. ഡോക്ടർ സീനിയ ടി നുജു സംസാരിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസർഡ് പരിപാടി. 3:00 തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത്. 4:00 ഗാനവിസ്മയം. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മരാമായണ പാരായണം മൂന്നാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുത, എ അനന്തപത്മനാഭൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം, പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറുപ്പ് അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 പ്രാവശ്യം മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്.

മഹേശ്വരൻ ശ്രീരാമകഥ പറയുന്നു. ദശരഥന്റെ പുത്രലാഭാലോചന, അശ്വമേധവും പുത്രകാമേശ്രിയും, ശ്രീരാമാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:20 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: രാമായണ പാരായണം 2-ാം ദിവസം.

0: പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരം 2 പേർ പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
1: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങു വാനക്കോണില്.
0: നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3 രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് CEO പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ

0: ഒന്നിനും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവേദിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. 2 മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാവുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
0: ഫിഫ ലോകകപ്പ് 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾ വേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനുശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ആർട്ടിക്കിൾ 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
1: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ സന്ധ്യാഗീതം പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ വയലിൻ വേണം.
1: വയലിൻ വേണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചേക്കാം. അതിൽ നമുക്ക് നല്ല അനുഭവം തരുന്നതും മോശം അനുഭവം തരുന്നതും ഉണ്ടാകും. നല്ല അനുഭവങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ മോശം അനുഭവങ്ങൾ വേദനയും ദേഷ്യവും വളർത്തിയേക്കാം. മോശം അനുഭവങ്ങളുടെ പേരിൽ ഉടനെ നാം എടുക്കുന്നത് പലപ്പോഴും തെറ്റായ തീരുമാനമാകും. മനസ്സ് ശാന്തമാകുവാനുള്ള സമയം നൽകുക എന്നതാണ് പ്രധാനം. അപ്പോൾ മാത്രമേ നമുക്ക് മാനുഷികമായതും

0: ഉചിതമായതും പ്രായോഗികമായതുമായ തീരുമാനമെടുക്കുവാൻ സാധിക്കും. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ആന്ത്രാക്സ് രോഗത്തിന്റെ കാരണം എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. മണ്ണിരയെ കാണുമ്പോൾ ചെറിയ ഒരു അറപ്പ് പലർക്കും ഉണ്ടാകാറില്ലേ? പറമ്പിലൂടെ നടക്കുമ്പോൾ അവിടെ അവിടെയായി മണ്ണ് ഉഴുത് കൂന കൂട്ടിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് ഈ മണ്ണിര ഉണ്ടാക്കുന്നതാണ്. മണ്ണിരയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ലൊരു ജൈവവളമാണ് മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന വിധം, ഉപയോഗം എന്നിവയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മീര എ വി ആണ്. ഡോക്ടർ മീര എ വിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ മീര, പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ജൈവകൃഷിക്ക് വേണ്ടി മണ്ണിന്റെ ഫലഭൂഷ്ടത കൂട്ടുന്നതിന് വേണ്ടി കമ്പോസ്റ്റ് ഒരു പ്രധാന ഘടകമാണല്ലോ.
2: തീർച്ചയായും കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന കുറെ ജൈവ അവശിഷ്ടങ്ങളെ വളരെ തന്ത്രപൂർവ്വം നമുക്ക് നല്ല ഉത്തമ വളമായി മാറ്റിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രക്രിയയാണ് കമ്പോസ്റ്റിംഗ്. അതിൽ തന്നെ നമുക്ക് സമയപരിധി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഘടകം തന്നെയാണ്. അപ്പൊ കുറഞ്ഞ സമയത്ത് എത്രയും പെട്ടെന്ന് നല്ല സമ്പുഷ്ടമായ ജൈവവളം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനേറ്റവും പറ്റിയൊരു മാർഗമാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം.
1: കമ്പോസ്റ്റിംഗിന്റെ ഒത്തിരി രീതികളുണ്ട്, അതിനകത്ത് ഒരു രീതിയാണ് മണ്ണിര കമ്പോസ്റ്റ്.
2: നമുക്ക് കർഷകനെ സംബന്ധിച്ചോളം വളരെ ഫ്രണ്ട്ലി ആയി, എന്നാൽ നമ്മുടെ ചുറ്റുപാടിന് യാതൊരു കോട്ടവും വരാത്ത രീതിയിൽ, അതായത് ഒരു അവശിഷ്ടങ്ങൾ എന്തെങ്കിലും വന്ന് നമ്മുടെ പരിസരം മലിനീകരിക്കാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം.
1: ഇപ്പൊ മണ്ണിര കമ്പോസ്റ്റ് നിരവധി കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ ഒരു തുടക്കമായിട്ട് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്?
2: നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ കാണുന്ന മണ്ണിരയല്ല. അതേസമയം നമ്മൾ എക്സോട്ടിക് ഇനങ്ങളെ, അതായത് ആഫ്രിക്കൻ ഇനം മണ്ണിരകളാണ് നമ്മൾ കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. കാരണം മണ്ണിൽ കാണുന്ന മണ്ണിര കൂടുതലും മണ്ണിൽ അടങ്ങിയിരിക്കുന്ന അവശിഷ്ടങ്ങളെയാണ് അവ കൂടുതൽ ഭക്ഷിക്കുക. അതുപോലെ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതേസമയം നമ്മുടെ ഈ എക്സോട്ടിക് ഇനങ്ങൾക്ക് വളരെയേറെ നമ്മുടെ ജൈവ അവശിഷ്ടത്തെ തന്നെ ഭക്ഷിക്കാനുള്ള കഴിവുമുണ്ട്. അതിന്റെ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റിയും വളരെ കൂടുതലാണ്. അതിന് ആനുപാതികമായി വളരെ വേഗത്തിൽ തന്നെ കമ്പോസ്റ്റ് നിർമ്മാണം സാധിക്കുകയും ചെയ്യും. അതുപോലെ കുറച്ചുകൂടെ പോഷക സമ്പന്നമായ മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണയായി കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് ഏറ്റവും ഉത്തമമായി കണ്ടിട്ടുള്ളത് യൂഡ്രിലസ് യൂജീനിയ വിഭാഗത്തിൽപ്പെട്ട ആഫ്രിക്കൻ മണ്ണിരയാണ് ഏറ്റവും നന്നായി നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അവശിഷ്ടങ്ങൾ, അതായത് നമുക്ക് കിട്ടുന്ന ജൈവ അവശിഷ്ടങ്ങളെ നമ്മുടെ ചാണകവുമായി മിക്സ് ചെയ്തിട്ടതിന് ശേഷം വേണം മണ്ണിരയിടാൻ. അതായത് ആദ്യം നമ്മുടെ മണ്ണിലോ അല്ലെങ്കിൽ സിമന്റ് ടാങ്കിലോ
1: കണ്ടെയ്നർ
2: വേണം. നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചെറിയ രീതിയിൽ വീടിന്റെ പരിസരത്ത് വെക്കുന്ന രീതിയിലാണെങ്കിൽ ചെറിയ വീപ്പകളിലോ ഒക്കെ നമുക്ക് കമ്പോസ്റ്റ് നിർമ്മാണം ചെയ്യാം. ഇനിയല്ല ടെറസിലെ കൃഷിയാണ്, ടെറസിലുണ്ടാകുന്ന ജൈവ അവശിഷ്ടങ്ങളെയാണ് കമ്പോസ്റ്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ തന്നെ ഒരു ചെറിയ ബിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ കമ്പോസ്റ്റ് നിർമ്മാണം സാധ്യമാകും. മണ്ണിലാണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ നമ്മുടെ കൺവീനിയന്റ് അനുസരിച്ച് നീളം നമുക്ക് തീരുമാനിക്കാം. നമുക്കൊരു 1.5-2 meter ഉള്ള വീതിയുള്ള കുഴികൾ, അതുപോലെ അതിന്റെ താഴ്ചയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് 75 centimeter എങ്കിലും അതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ 75 centimeter വരെ താഴ്ചയുള്ള കുഴികൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ മണ്ണിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഏറ്റവും താഴെത്തട്ട് നമ്മൾ നന്നായി ഇടിച്ചുറപ്പിക്കണം. അതിന്റെ പുറത്ത് ഒരു ലെയർ മണൽ വിരിക്കുക, ആദ്യം മലർത്തി തൊണ്ട് അടുക്കുക, അതിന്റെ മുകളിൽ നമ്മൾ ജൈവവളം എന്നുള്ള രീതിയിൽ ചാണകം ഇട്ടുകൊടുക്കുക, തുടർന്നാണ് നമ്മുടെ അവശിഷ്ടത്തെയും നമ്മൾ ഇട്ടുകൊടുത്ത്, അതായത് അവശിഷ്ടം ഇപ്പം നമുക്ക് സാധാരണ ഇവിടെ പല പരീക്ഷണങ്ങളിൽ കൂടിയും ചെയ്ത് നോക്കിയതിൽ ഇപ്പോൾ വാഴത്തട പോലെയുള്ള വെട്ടെന്ന് വിഘടിക്കുന്ന അവശിഷ്ടമാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഏകദേശം 8 കുട്ട അവശിഷ്ടത്തിന് 1 കുട്ട ചാണകം എന്നുള്ള രീതിയിലാണ് നമ്മൾ കമ്പോസ്റ്റ് കുഴിയിലേക്ക് ഇട്ടു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ടാങ്കിലാണ് നിർമ്മിക്കേണ്ടതെങ്കിൽ ഇതുപോലെ നമുക്ക് ഏകദേശം 1.5-2 മീറ്റർ വീതി വരുന്നുള്ള, അതുപോലെ നമുക്ക്

0: കഴിവതും ഒരു 10 മീറ്ററിനുള്ളിൽ വരുന്ന നീളത്തിൽ നിർത്തുക. താഴ്ച എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം താഴ്ച ശ്രദ്ധിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടുന്തോറും അവിടെ ടെമ്പറേച്ചർ കൂടും, അത് കൂടുതൽ അവശിഷ്ടം ഇടുകയും ടെമ്പറേച്ചർ കൂടുതൽ വരികയും ചെയ്യും. അപ്പം താപം കൂടിക്കഴിഞ്ഞാൽ അത് മണ്ണിരയ്ക്ക് വളരെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുഴി നിർമ്മിക്കുമ്പം താഴ്ചയാണ് വളരെയധികം
1: ശ്രദ്ധിക്കേണ്ടത്.
0: ഇനി നമുക്ക് വീട്ടിലെ ചുറ്റുമുള്ള അവശിഷ്ടമാണ് വളരെ കുറച്ചേ ഉള്ളെങ്കിൽ നമുക്കൊരു വീപ്പ ആയാലും മതി. ആ വീപ്പയുടെ മുകളിൽ നമുക്കത് ഉണ്ടിന് പകരം ഒരു ചെറിയ ലെയർ ചകിരിച്ചോറ് നിരത്തി അതിന്റെ പുറത്ത് അവശിഷ്ടവും ചാണകവും കൂടെ മിക്സ് ചെയ്തിടുക. അപ്പൊ നമുക്കറിയാം ഏത് അവശിഷ്ടമാണെങ്കിലും ഒരു വിഘടനം അവിടെ സംഭവിക്കും. ആ സംഭവിക്കുന്ന സമയത്ത് കുറച്ച് താപം കൂടുതലായി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജൈവ അവശിഷ്ടം ഇട്ട് കഴിഞ്ഞാൽ ഒരു 15-20 ദിവസത്തിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് മണ്ണിരയെ ഇട്ട് കൊടുക്കാൻ. ഇനിഷ്യൽ ആ ഒരു ഡീകമ്പോസിഷൻ നടന്നതിന് ശേഷം ആ ചൂടൊക്കെ ഒന്ന് താഴുന്ന സമയത്ത് മണ്ണിരയെ ഇട്ട് കൊടുക്കുക.
1: ആദ്യം ഇടുമ്പം ഈ അവശിഷ്ടങ്ങൾ ഇടുമ്പം അത് എത്ര ഹൈറ്റ് വരെ ഒരു ലെയറിന്റെ എത്ര തിക്നെസ് അങ്ങനെയെല്ലാം നോക്കേണ്ട ആവശ്യമുണ്ടോ?
0: സാധാരണയായി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 8 കുട്ട അവശിഷ്ടത്തിന് 1 കുട്ട ചാണകം എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ടങ്ങ് കൊടുക്കുക ആ ലെയറിൽ. അത് ഒരു 5 സെന്റിമീറ്റർ ഘനത്തിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി നമുക്ക്.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് മേഡം പറഞ്ഞ മാതിരി ഒന്ന് ഡീകമ്പോസ് ആയി കഴിഞ്ഞിട്ട്
0: ഇത് മണ്ണിരയെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെറിയ വീപ്പയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒന്ന് പൊങ്ങുന്നതിന് ശേഷം നമ്മൾ മണ്ണിരയെ ഇട്ട് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും മണ്ണിര അതിന്റെ അവശിഷ്ടം അന്വേഷിച്ച് താഴെ, മണ്ണിരയുടെ ഒരു പ്രത്യേക സ്വഭാവമാണല്ലോ ഇരുട്ടിലേക്ക് പോവുക എന്നുള്ളത്. അപ്പൊ മണ്ണിര താഴേക്ക് പോയി ആ കിടക്കുന്ന ജൈവാവശിഷ്ടം ഇത് ഭക്ഷിക്കാൻ തുടങ്ങും. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ നമ്മൾ കുഴി എടുക്കുന്നതിനോടൊപ്പം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതൊരു തണൽ കിട്ടുന്ന, ഒരു 50% തണൽ കിട്ടുന്ന ഒരു ഭാഗത്തായിരിക്കണം കമ്പോസ്റ്റ് കുഴി തയ്യാറാക്കേണ്ടത്. ഒരിക്കലും നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ തയ്യാറാക്കരുത്. അതുപോലെ മഴയിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ മുകളിൽ ഒരു മറയും കൊടുക്കേണ്ടത്. ഇത് രണ്ടും വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്കറിയാം മണ്ണിര എന്ന് പറയുമ്പോൾ ഒരു ഈർപ്പം അല്ലെ ഒരു തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ്. അപ്പൊ നമ്മൾ ഇട്ടു കൊടുക്കുന്ന അവശിഷ്ടത്തിന് ആവശ്യത്തിന് വെള്ളമുണ്ടോ ഈർപ്പമുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുകയും വേണം, അതോടൊപ്പം തന്നെ ഈർപ്പവും ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒന്ന് ഇളക്കിയും കൊടുക്കണം. ഒരു 2-3 ദിവസത്തിന് ഇടവിട്ട് നമ്മൾ വെള്ളവും നനച്ചു കൊടുക്കുക.
1: അത് നോക്കാവില്ലേ ഈർപ്പം ഉണ്ടോ ഇല്ലയോ എന്ന്
0: ചെക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ വളരെ സ്പീഡി ആയിട്ട് ഈ കമ്പോസ്റ്റ് നിർമ്മാണം സാധിക്കുള്ളൂ. അതായത് നമ്മൾ നല്ല രീതിയിൽ എയറേഷൻ കൊടുക്കുന്നു, അതായത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അവിടെ ഒരു വായുസഞ്ചാരം സാധ്യമാകും. അതോടൊപ്പം തന്നെ ഈർപ്പവും ശ്രദ്ധിക്കുന്നെങ്കിൽ നമുക്കൊരു 2.5 മാസം കൊണ്ട് തന്നെ കമ്പോസ്റ്റ് നിർമ്മാണം പൂർത്തിയാകും.
1: ഇപ്പൊ മേഡം ഈ അവശിഷ്ടങ്ങൾ ഇട്ടിട്ട് അതിന്റെ മേളില് മണ്ണിര ഇട്ട് അത് കഴിഞ്ഞിട്ട് മേളിൽ ഇനിയും സ്പേസ് ഉണ്ടെങ്കിൽ അതിന്റെ മേളില് പിന്നെ അവശിഷ്ടങ്ങൾ ഇടാൻ സാധ്യമാണോ? അത് അങ്ങനെ പാടില്ലേ?
0: വളരെ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവശിഷ്ടങ്ങൾ പിന്നെ അടുത്ത സെറ്റ് ഇടണമെങ്കിൽ വേറൊരു കുഴിയോ അല്ലെങ്കിൽ നമ്മുടെ കുഴിയെ തന്നെ രണ്ടായി പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ഒരു ഭാഗത്ത് നമ്മൾ അവശിഷ്ടങ്ങൾ ഇട്ടു, മണ്ണിര ഇട്ടു, നമ്മൾ തന്നെ അതിനെ അങ്ങ് ഡീകമ്പോസ് ചെയ്യാൻ അങ്ങ് അനുവദിക്കുക. അടുത്ത ഭാഗത്ത് നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം.
1: കുറച്ചുകൂടെ
0: അതെ അതെ, അല്ലെങ്കിൽ വീണ്ടും അവശിഷ്ടം ഇട്ടു പിന്നെ അതിനൊരു ഡിലേ വരും നമുക്ക് കമ്പോസ്റ്റ് നിർമ്മിച്ചെടുക്കുന്നതിന്.
1: മണ്ണിര ഇടുന്നതിന്റെ ക്വാണ്ടിറ്റി എത്ര വേണം?
0: നമുക്ക് 1000 കിലോ ഒക്കെ വേസ്റ്റ് കൊള്ളുന്ന അവശിഷ്ടം ഉള്ളതാണെങ്കിൽ അതിന് ഏകദേശം 500 മുതൽ 1000 മണ്ണിര വരെ ഇടാം. നമ്മുടെ ഈ എക്സോട്ടിക് ഇനം മണ്ണിരയാകുമ്പോൾ ഏകദേശം ഒരു 1000 എണ്ണം ഒക്കെ വരുമ്പോ എന്ന് പറയുമ്പോൾ നമുക്കൊരു 1 കിലോയോളം വരും.
1: അപ്പൊ മേഡം പറഞ്ഞൊരു 2-2.5 മാസം ഒക്കെ ആകുമ്പോഴത്തേനും ഇത്
0: നമ്മൾ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ കമ്പോസ്റ്റ് നിർമ്മാണവും സാധ്യമാകും.
1: കമ്പോസ്റ്റ് ആയെന്ന് നമ്മൾ അറിയുന്നത് അത് നല്ല
0: ഏതുതരം അവശിഷ്ടം ഇട്ടു കൊടുത്താലും ഒരു 70-75% ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ കമ്പോസ്റ്റിംഗ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ കളർ വ്യത്യാസത്തിൽ നിന്ന് മനസ്സിലാവും. ബ്രൗൺ കലർന്ന കറുത്ത നിറത്തിലേക്ക് മാറുമ്പോൾ, അതായത് നല്ല അഴുകിപ്പൊടിഞ്ഞ അവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് കമ്പോസ്റ്റ് നിർമ്മാണം പൂർത്തിയായി എന്ന് മനസ്സിലാകും. ഒരു 75% ഒക്കെ കമ്പോസ്റ്റിംഗ് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആ ബിന്നിന്റെ മുകളിൽ, ഏറ്റവും മുകളിലായി നമ്മൾ എലിയോ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളോ കയറാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇപ്പൊ നമുക്ക് കമ്പിവല വെക്കുകയോ അല്ലെങ്കിൽ നമുക്കിപ്പോ സാധാരണ വിപണിയിൽ കിട്ടുന്ന നെറ്റുണ്ട്, നെറ്റ് സംവിധാനം വെച്ചോ നമ്മളത് മറയ്ക്കണം. കാരണം മറ്റ് ജീവികൾ കയറി കഴിഞ്ഞാൽ, കാരണം എലിയൊക്കെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ നിയന്ത്രിക്കാനും ബുദ്ധിമുട്ടാണ്, മണ്ണിരെ അത് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പൊ മണ്ണിരെ അറ്റാക്ക് ചെയ്യുന്ന ജീവികളൊന്നും വരാതെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും.
1: ഒരു പ്രാവശ്യം കമ്പോസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ മേളിൽ നിന്ന് കമ്പോസ്റ്റ് എടുത്ത് മാറ്റുവാണ്?
0: ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അഴുകിപ്പൊടിഞ്ഞ അവസ്ഥയിൽ നിന്നും എത്രത്തോളം കമ്പോസ്റ്റ് ആയി കഴിഞ്ഞു എന്ന് മനസ്സിലാകും. അപ്പൊ കമ്പോസ്റ്റ് നിർമ്മാണം പൂർത്തിയായെന്ന് മനസ്സിലാകും. നമ്മുടെ കമ്പോസ്റ്റിനെ എടുത്ത് നമ്മൾ ഒരു കുറച്ച് വെയിലേക്കുന്ന രീതിയിൽ ഒന്ന് കൂട്ടിയിടുക. കാരണം ഇത് ഒന്ന് ഉണങ്ങിയതിനു ശേഷം ഉപയോഗിക്കുന്നതാണ്, തീരെ ഡ്രൈ അല്ല എങ്കിലും ഈർപ്പൊന്ന് കുറഞ്ഞതിനു ശേഷം. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാനും സാധിക്കും. അപ്പോൾ ഒന്ന് വെയിലേക്കുന്ന രീതിയിൽ ഒന്ന് കൂട്ടി

0: ഇടുക. കൂട്ടിയിടുമ്പോൾ അതിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ചെറിയ മണ്ണിരകൾ ധാരാളം അതിൽ കാണും, കൊക്കൂണും ആവശ്യം പോലെ കാണും. അപ്പൊ ആ ചെറിയ മണ്ണിരകളെല്ലാം താഴെ വന്ന് അടിഞ്ഞു കിടക്കും. അപ്പൊ നമുക്ക് മുകളിൽ കിടക്കുന്നതിനെ അരിച്ച് കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കാം. അതുപോലെ ഈ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു അഡീഷണൽ വരുമാന മാർഗവും കൂടെയാണ്. ഇന്നിപ്പോ യൂണിവേഴ്സിറ്റിയുടെ നിരക്ക് എന്ന് പറയുന്നത് 30 രൂപയാണ് ഒരു കിലോ മണ്ണിര കമ്പോസ്റ്റിന്റെ നിരക്ക്. അപ്പൊ നമുക്കതൊരു വിപണനവും സാധ്യമാണ്. അതുപോലെ മണ്ണിരയും, ഒരു മണ്ണിരയ്ക്ക് ഏകദേശം നമുക്ക് 1 രൂപയോളം വിലയുണ്ട്. കൾച്ചർ നിർമ്മിച്ച് മണ്ണിരയും നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും.
1: ഇപ്പൊ മേഡം പറഞ്ഞു നമ്മളിങ്ങനെ അത് കമ്പോസ്റ്റ് എടുത്ത് കൂന കൂട്ടിയിടുമ്പോൾ മണ്ണിരയൊക്കെ താഴോട്ട് പോകും, മേളിൽ നിന്ന് നമ്മൾ വളവെടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ വിൽപ്പന ചെയ്യണമെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ താഴെ കിട്ടുന്ന ഈ മണ്ണിര അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അത് മാറ്റി അതിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? അടുത്ത
0: അതായത് നമുക്കിതിപ്പോ ഒരു ബിന്ന് അല്ലെങ്കിൽ ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ വേസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞു, അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് റെഡിയാക്കണം. അപ്പൊ അതിന് വേണ്ടി അതിന്റെ ഒരു ഇനോക്കുലം പോലെ വേണമെങ്കിൽ നമുക്ക് ഈ ബാക്കി വരുന്നതിന് ഉപയോഗിക്കാം. കാരണം ഇതിൽ ധാരാളം കൊക്കുണ ഉണ്ടാവും, ചെറിയ ചെറിയ മണ്ണിര ധാരാളം ഉണ്ടാകും. അപ്പൊ അത് നമുക്ക് അടുത്തതിന് വീണ്ടും മണ്ണിര ഇട്ടു കൊടുക്കുന്നതിന് വരെ ഇത് ഒരു ഇനോക്കുലം പോലെ തന്നെ ആക്ട് ചെയ്യും.
1: പിന്നെ ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മണ്ണിര എന്തായാലും അതിന്റെ എണ്ണം കൂടുമല്ലോ, അപ്പൊ അത് തന്നെ വിൽക്കാൻ വേണ്ടി എങ്ങനെയാണ് ഈ മണ്ണിരയെ സെപ്പറേറ്റ് ചെയ്യുന്നത്?
0: ഈ 1 രൂപ ഞാൻ പറഞ്ഞത് കുറച്ച് നീളമുള്ള മണ്ണിരയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റേഷനിലൊക്കെ ചെയ്യുന്ന എണ്ണി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞത് മണ്ണിരയെ ഉപയോഗിച്ച് ജൈവാവശിഷ്ടത്തെ കമ്പോസ്റ്റ് ആക്കുന്നതാണ് മണ്ണിര കമ്പോസ്റ്റ് അഥവാ വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം ചെയ്യാവുന്ന മറ്റൊരു മാർഗമാണ് മണ്ണിരകളെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അതിന് നമ്മൾ വെർമി കൾച്ചർ എന്ന് പറയും. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവ അവശിഷ്ടത്തിന് തുല്യ അളവിൽ തന്നെ ചാണകവും കൂടെ കൊടുത്താണ് വെർമി കൾച്ചർ. അവിടെ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് മണ്ണിരയെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ ധാരാളം ജൈവവളം വേണം. അവിടെ ഇപ്പോൾ 1:1 എന്ന അനുപാതത്തിലായിരിക്കും നമ്മുടെ അവശിഷ്ടവും ചാണകവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൾച്ചർ ചെയ്യും.
1: ഇതേമാതിരി തന്നെയാണ് ചെയ്യുന്നത്.
0: അതെ, ചെയ്യാം. അതുപോലെ ശ്രദ്ധിക്കാനുള്ള, നമ്മൾ ചെയ്യുന്ന ടാങ്കില് എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ അത് വാർന്നു പോകാനുള്ള ഒരു സൗകര്യവും കൂടെ നമ്മൾ ചെയ്യണം. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്.
1: അതെ,
0: കാരണം നമുക്ക് ഈ കമ്പോസ്റ്റ് നിർമ്മാണ സമയത്ത് ഈർപ്പം വേണം. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാല് ആ ഒരു ഡീകമ്പോസിഷൻ പ്രക്രിയ സ്ലോ ഡൗൺ ആവും. അതുണ്ടാവാതിരിക്കാൻ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഈർപ്പം അല്ലെങ്കിൽ ജലം വാർന്നു പോകാനായി ഒരു സൗകര്യവും കൂടെ ചെയ്യുക. ഈ എക്സസ് ആയിട്ട് ഊർന്ന് വരുന്നതിനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയാൽ അത് വെർമി വാഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം.
1: അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം.
0: അതെ, ദ്രവ രൂപത്തിലുള്ള ജൈവ വളമായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അല്ലെ, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിനിടയ്ക്ക് തന്നെ നമുക്ക് വെർമി വാഷ് നിർമ്മാണവും സാധ്യമാണ്.
1: അപ്പൊ നമുക്ക് മണ്ണിരയെ ഉൽപ്പാദിപ്പിക്കാം, മണ്ണിര കമ്പോസ്റ്റ് ചെയ്യാം, വെർമി വാഷ് ചെയ്യാം. 3 ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. മേഡം, ഇതിനകത്ത് നമ്മൾ ഈ അവശിഷ്ടങ്ങൾ ഇടുമ്പം ഏത് അവശിഷ്ടങ്ങളും ഇടാമോ?
0: മണ്ണിര ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ കമ്പോസ്റ്റ് നിർമ്മാണം നടത്തുന്നത്. മണ്ണിരയെ സംബന്ധിച്ച് അതിന്റെ നമുക്കറിയാം, അതിന്റെ ശ്വസന അവയവം എന്ന് പറഞ്ഞാൽ തൊലിപ്പുറമാണ്. അപ്പൊ അതിന്റെ ശ്വസന അവയവത്തെ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് അതായത് അവശിഷ്ടങ്ങൾ വേണം ഇടാനുള്ളത്. അപ്പൊ നമുക്ക് ഈ എണ്ണമയുള്ള സാധനങ്ങള്, അതുപോലെ പാല്, പാലുൽപ്പന്നങ്ങൾ, ഇത് നമുക്ക് കമ്പോസ്റ്റിങ്ങിന് ഉപയോഗിക്കാൻ സാധ്യമല്ല. അതുപോലെ ഈ മറ്റ് ജന്തുക്കൾ, അതായത് നമുക്ക് അതുകൊണ്ടാണ് കഴിവതും നമ്മൾ മീനോ അല്ലെങ്കിൽ ചിക്കൻ വേസ്റ്റോ ഒന്നും ഇടാത്തത് അതുകൊണ്ടാണ്. മറ്റ് ജീവികളെ ആകർഷിക്കാൻ സാധ്യതയുള്ള അവശിഷ്ടങ്ങളും ഇടാതിരിക്കുക. അതൊഴിച്ചിട്ട് ഏത് സാധനം വേണോ നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റിയെടുക്കാം.
1: നമ്മുടെ ഈ തെങ്ങിൻ തോപ്പില് നമ്മുടെ തെങ്ങിന്റെ ഓലയൊക്കെ എന്റെ അകത്ത് ഇടാൻ
0: ഓല ചെറിയ, അതെ അതെ, അത് നമുക്ക് കമ്പോസ്റ്റ് ആക്കി വരാൻ കുറച്ചേറെ സമയം എടുക്കും. ചെറിയ പീസസ് ഒക്കെ ആക്കി എടുത്താൽ നമുക്ക് കമ്പോസ്റ്റ് ആക്കാം. പക്ഷെ ഇച്ചിരി മറ്റേ അവശിഷ്ടത്തെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ കൂടുതൽ സമയം.
1: സൂചിപ്പിച്ച മാതിരി നമ്മൾ അവശിഷ്ടങ്ങൾ ഇടുമ്പോൾ അത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി ഇടുന്നതായിരിക്കും നല്ലത്.
0: കുറച്ച് ചെറിയ പീസസ് ആക്കിയിട്ടാ വളരെ സ്പീഡായിട്ട് കമ്പോസ്റ്റിംഗ് നടക്കും.
1: അപ്പൊ ഇത് ഇയർ റൗണ്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു ബാച്ച് എടുത്ത് പിന്നെ നെക്സ്റ്റ് അത് റെഡിയായി അങ്ങനെ ചെയ്യുന്നു.
0: ഇയർ റൗണ്ട് ചെയ്യാം. ഒരു മാർച്ച് സമയമൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാം സമ്മർ സീസണായി ചൂട് കൂടുതലായിരിക്കും. ആ സമയം നമ്മൾ ഈ കമ്പോസ്റ്റിങ്ങിന്റെ നമ്മുടെ യൂണിറ്റിന്റെ മുകളിൽ ഒരു ചണച്ചാക്ക് നനച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഈർപ്പം നിൽക്കും. അല്ലെങ്കിൽ മണ്ണിര കൂട്ടത്തോടെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് ചൂട് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ. ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ഇയർ റൗണ്ട് കമ്പോസ്റ്റ് നിർമ്മാണം നമുക്ക് സാധ്യമാണ്.
1: മണ്ണിരയ്ക്ക് വളരാനുള്ള നല്ല സാഹചര്യം നമുക്ക്
0: ഉണ്ടാക്കി കൊടുക്കാം.
1: അത്രയും ചെയ്തു. പിന്നെ അത് കഴിക്കുന്ന നമ്മുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ് അത്.
0: അതെ, കഴിക്കുന്നത്. അതിൽ കുറച്ച് ജൈവവളങ്ങൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് മണ്ണിര ഉണ്ടാവും.
1: പിന്നെ മണ്ണിര കമ്പോസ്റ്റിന്റെ ക്വാളിറ്റി മറ്റേ കമ്പോസ്റ്റിനെക്കാട്ടിലും നല്ലതാണെന്നല്ലേ നമ്മൾ?
0: അതെ, എന്ന് വെച്ചാൽ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത് പറയുന്നത് മണ്ണിര കഴിക്കുന്ന ഭക്ഷണം അതിന്റെ ആമാശയത്തിൽ ചെന്ന് പല എൻസൈംസുമായിട്ട് മിക്സ് ചെയ്ത് പുറത്തു വരുന്ന വേംകാസ്റ്റ് ആണ് നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ ധാരാളം എൻസൈംസും ഹോർമോൺസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സൂക്ഷ്മ മൂലകങ്ങളും അതുപോലെ സ്ഥൂലമൂലകങ്ങളും ഒക്കെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെടികളുടെ വളർച്ചയെ

0: ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഹോർമോണും എൻസൈമും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അത് സാധാരണ കമ്പോസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ടതാണ് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് മൂലകങ്ങളുടെ അളവ് തന്നെ നോക്കിയാൽ സാധാ കമ്പോസ്റ്റിനെ അപേക്ഷിച്ച് ഏകദേശം 3 മുതൽ 5 ഇരട്ടി വരെ ഇതിൽ സ്ഥൂല മൂലകങ്ങൾ, പ്രധാന മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്.
1: ക്വാളിറ്റി വൈസും താരതമ്യം ചെയ്താൽ ഇത് നല്ല വളരെ മെച്ചപ്പെട്ട കമ്പോസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ കർഷകർ ഇത് മിക്കവാറും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടിയുള്ള ട്രെയിനിങ് പരിപാടികളൊക്കെ നിങ്ങളുടെ IFSRS കർമനയിൽ നിങ്ങൾ ചെയ്യാറുണ്ട്?
0: ആ ഉണ്ട്, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. കാരണം അവിടെ പ്രധാനം എന്ന് പറയുന്നത് സംയോജിത കൃഷിയാണ്. സംയോജിത കൃഷിയുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം. കാരണം അവിടെ ഉണ്ടാകുന്ന ജൈവ അവശിഷ്ടങ്ങളെ അവിടെ തന്നെ പുനരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് സംയോജിത കൃഷിയുടെ ഒരു പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിന് അനുബന്ധമായ പരിശീലനങ്ങൾ ധാരാളം അവിടെ കൊടുക്കുന്നുണ്ട്.
1: ഡോക്ടർ മീര, താങ്കൾ പരിപാടിയിലേക്ക് വന്ന്, ഇന്ന് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന വിധവും ഉപയോഗവും എല്ലാം മനസ്സിലായില്ലേ? ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മീര എ വി. ഡോക്ടർ മീരയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ മീര എ വിയുടെ ഫോൺ നമ്പർ 9446 46 6239. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ചില ഗാനങ്ങൾ നമ്മെ ബാല്യത്തിലേക്കോ കൗമാരത്തിലേക്കോ ഒക്കെ കൂട്ടിക്കൊണ്ടുപോകാറില്ലേ? ഈ ഗാനം ഒന്ന് കേട്ടു നോക്കൂ.

0: ഈ ഗാനം നിങ്ങളെ ഓർമ്മകളുടെ വിദൂരതയിലേക്ക് എത്തിച്ചില്ലേ? അവിടെ നിന്നും തിരിച്ചു വരാം. അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: തെങ്ങും മാവും കവുങ്ങും കാപ്പിയും തേയിലയും പച്ചക്കറിയും ഒക്കെ നട്ടാൽ മാത്രം പോരാ, കാലാവസ്ഥയ്ക്കനുസരിച്ച് അവ പരിപാലിക്കണ്ടേ? കേരള കാർഷിക സർവകലാശാല കുറച്ച് വിള പരിപാലന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, എന്താണെന്ന് കേൾക്കാം. കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം.

മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക. വാഴയിൽ ഇലത്തീനി പുഴുവിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. പുഴുവിന്റെ ആക്രമണം ബാധിച്ച വാഴയുടെ ഇലകൾ പുഴുവിനോടുകൂടി തന്നെ നശിപ്പിച്ചു കളയുക. ആക്രമണം അധികമായാൽ 2 മില്ലി ഫ്ലൂബെൻഡാമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ആന്ത്രാക്സ് രോഗത്തിന്റെ കാരണമെന്താണ്? ഉത്തരം, ബീജങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാം പോസിറ്റീവ് ബാസിലസ് ബാക്ടീരിയയാണ് ആന്ത്രാക്സ് രോഗത്തിന് കാരണം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ
2: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
2: റീഗൽ ജുവലേഴ്സ് തൃശൂർ പാലക്കാട് മലപ്പുറം കൊച്ചി ആൻഡ് തിരുവനന്തപുരം

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഞാൻ കോടീശ്വരൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക.

0: രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത്. ഈ ഗാനത്തിന്റെ രചന ONB കുറുപ്പും സംഗീതം ജോൺസനും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയും ജെറി അമൽദേവിന്റെ സംഗീതവും. ചിത്രം നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്. ഈ ഗാനം പാടിയിരിക്കുന്നത് ചിത്രം.

അരമന വീടും 500 ഏക്കറും എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. പാടിയത് ജയചന്ദ്രനും ചിത്രയും. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രാജാമണി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം അഗ്നിദേവൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി നമുക്ക് അവതാരം എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവനും റെമി ടോമിയും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ, മികച്ച നടി യാമി ഗൌതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1

വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 80 പേർ അറസ്റ്റിലായി. 75 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചേർന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണം 2. ഫിഫ ലോക ഫുട്ബോളിലെ 3 സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ARM എന്ന ചിത്രത്തിന് വേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം. രചന മനു മഞ്ജിത്, സംഗീതം ദിപു നൈനാൻ തോമസ്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സാം സിയസിന്റെ സംഗീതത്തിൽ കപിൽ കപിലനും ചിത്രയും പാടിയൊരു ഗാനമാണ് ഇനി. രചന വിനായക ശശികുമാർ.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: അവസേപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ആയുഷ്കാലം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി എം ജി ശ്രീകുമാർ പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നു. ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

യു ആർ ലിസ്ണിംഗ് ടു വി മേഡ് ഇറ്റ് ലുക്ക് ഈസി ബൈ ബോൺ ജുവി ആൻഡ് റോബി വില്യംസ്. ആ നെക്സ്റ്റ് ആർട്ടിസ്റ്റ് ഹാസ് എ റിമാർക്കബിൾ വേ ഓഫ് ടേണിംഗ് സിംപിൾ ഇമോഷൻസ് ഇൻ ടു അൺഫർഗറ്റബിൾ സോങ്സ്. ഡൈഡോ ഹാസ് ഓൾവേസ് ഹാഡ് എ വോയ്സ് ദറ്റ് ഫീൽസ് കാം, കംഫർട്ടിംഗ് ആൻഡ് ഡീപ്ലി പേഴ്സണൽ. ദ നെക്സ്റ്റ് സോങ് കംസ് ഫ്രം ഹർ 2003 ആൽബം ലൈഫ് ഫോർ റെന്റ്. See the Sun is one of those songs that gently reminds us that no matter how long the night feels, morning always arrives. It's hopeful without being loud, and sometimes that's exactly the kind of hope we need. Let's groove to See the Sun by Dido.

ഇപ്പോൾ എസ് നവീൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ മുട്ടറ ബി എൻ രവീന്ദ്രൻ, മൃദംഗം മാവേലിക്കര ആർ വി രാജേഷ്, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം കാംബോജി രാഗത്തിൽ അടതാള വർണ്ണം കേൾക്കാം.

നിങ്ങൾ ഇതുവരെ കേട്ടത് എസ് നവീൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ മുട്ടറ ബി എൻ രവീന്ദ്രൻ, മൃദംഗം മാവേലിക്കര ആർ വി രാജേഷ്, ഖടം അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ.

ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ഇപ്പോൾ നിശാസുരഭി. അരയന്യങ്ങളുടെ വീട് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് നിശാസുരഭിയിൽ ഇന്നാദ്യം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

ഇനി നമുക്ക് അച്ചാണി എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

നിശാസുരഭിയിൽ ഇനി കേൾക്കാം. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി ലീലയും ചേർന്ന് പാടിയൊരു ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ഇനി സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ചത്.
1: സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ്. ചതുർവേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള തത്വങ്ങളുടെ ഗ്രഹണം സാധാരണ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ വേദതത്വങ്ങൾ ഉൾക്കൊള്ളിച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും നിർമ്മിച്ചു. ജ്ഞാനമാർഗത്തെ പ്രതിപാദിക്കുന്ന രാമായണവും കർമ്മമാർഗത്തെ അടിസ്ഥാനമാക്കിയുള്ള മഹാഭാരതവുമാണ് നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങൾ. ജീവിതത്തിൻ്റെ ലക്ഷ്യം മോക്ഷത്തിൽ എത്തിച്ചേരുന്ന ദുഃഖനിവൃത്തിയാണ്. ധർമാർത്ഥകാമങ്ങൾ അതിനുള്ള ഉപാധികളാണ്. പല ജീവയോനികളിലും ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിയുന്ന ജീവന് എപ്പോഴെങ്കിലും ഒരിക്കലാണ് മനുഷ്യജന്മം ലഭിക്കുന്നത്. അത് വേണ്ട പോലെ പ്രയോജനപ്പെടുത്താത്തത് ശരിയല്ല. പലവിധത്തിലുള്ള നന്മകളുടെയും ഈശ്വരമഹിമകളുടെയും ഈടുവയ്പ്പാണ് രാമായണം. ഇതിൽ ബ്രഹ്മസ്വരൂപത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. ബന്ധുവായും സ്നേഹിതനായും ഭൃത്യനായും ഭക്തനായും ശത്രുവായും എല്ലാം ഒരു ജീവന് ഈശ്വരനോട് അടുക്കാൻ കഴിയുമെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. കലിയുഗത്തിൽ രാമസ്മരണ അല്ലാതെ മറ്റൊരു ധർമ്മത്തിനും മനുഷ്യർക്ക് അധികാരമില്ലെന്നും രാമസ്മരണം കൊണ്ട് മുക്തി ലഭിക്കുമെന്നും വിശദീകരിക്കുന്ന ഈ ശ്ലോകം ശ്രദ്ധിക്കാം. രാമേണ വർണ്ണദ്വയം ആദരേണ സദാസ്മരൻ മുക്തിം ഉപൈതു ജന്തു കലൌ യുഗേ കൽമഷമാനസാനാം അന്യത്ര ധർമ്മേ ഖലു ന അധികാര. ചില അപൂർവ സന്ദർഭങ്ങളിൽ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ഉറഞ്ഞു വരികയും നിർവൃതിയുടെ നിമിഷങ്ങൾ അനുഭവപ്പെടുത്തി തരികയും ചെയ്യുന്ന ആനന്ദത്തിൻ്റെ അമൃത ബിന്ദുക്കളാണ് ഒരു മനുഷ്യന് ലോകയാത്രയിൽ എന്നെന്നും പാഥേയമായിരിക്കുക. അവയാണ് മനുഷ്യജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന തോന്നൽ നമ്മിൽ അവശേഷിപ്പിക്കുന്നത്. ആഗ്രഹങ്ങളോ അത്യാഗ്രഹങ്ങളോ ആണ് ദുഃഖത്തിൻ്റെ

0: ഏതുവെന്നും ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ കഴിയുന്നതിലാണ് സുഖത്തിൻ്റെ രഹസ്യം കിടക്കുന്നതെന്നും ശ്രീ ബുദ്ധൻ കണ്ടെത്തി. അവനവൻ്റെ മനസ്സുമാത്രമാണ് ഒരാളെ സുഖിയോ ദുഃഖിയോ ആക്കി തീർക്കുന്നത്. സ്വർഗസുഖങ്ങളും വിൺനരകങ്ങളും ഒക്കെ മനുഷ്യൻ്റെ സൃഷ്ടിയല്ലോ എന്നുള്ളതാണ് അവിസ്മരണീയമായ ജീവിത തത്വം. ചരിതം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം ഏകൈകമക്ഷരം പ്രോക്തം മഹാപാതകനാശനം. രഘുനാഥൻ്റെ ചരിതം പ്രതിപാദിക്കുന്ന 100 കോടി ഗ്രന്ഥങ്ങളുണ്ട്. അവയിൽ ഒരു ഗ്രന്ഥത്തിലെ ഒരക്ഷരം പറഞ്ഞു കേട്ടാൽ പോലും മഹാപാതകങ്ങൾ നശിക്കുമെന്നാണ് വാൽമീകി മഹർഷി വ്യക്തമാക്കുന്നത്.
1: ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 പ്രാവശ്യം മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

ചോനയാ.

ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്തിട്ട് ധകത്ത